rentals.com Almaraya Car Rentals and Volcano LED Solutions. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോയുടെ പടിവാതിൽക്കൽ നമ്മൾ ഇതാ നിൽക്കുന്നു, വാതിലുകൾ തുറക്കുന്നു. ഗ്രീൻ ഫാം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദ ഫസ്റ്റ് ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം പാസ്ത റേഞ്ച്. ലിവ് നാച്ചുറലി എന്നുള്ള പുതിയൊരു പാസ്ത പ്രോഡക്റ്റ് റേഞ്ചുമായിട്ടാണ് ഗ്രീൻ ഫാം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വിത്ത് 100% വെയ്റ്റ്. നമ്മൾ സാധാരണ വിചാരിക്കും ഹെവി ആയിട്ടുള്ള ഒരുപാട് കാപ്സ് നിറഞ്ഞ ഭക്ഷണം നമുക്ക് രാത്രിയിലോ പകലിലോ കുട്ടികൾക്കോ കൊടുക്കുന്നത് എങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നതിനൊരു പരിഹാരവുമായിട്ട് ദ ക്വിക്ക് ആൻഡ് ഈസി വേ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഷടപടേന്ന് ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ പോകാൻ പാക്ക് ചെയ്യുന്ന അമ്മമാരുടെ തിരക്കിലും തിരക്കിലും ഇനി നിങ്ങളുടെ കിച്ചണിൽ ഗ്രീൻ ഫാം പാസ്ത റേഞ്ച് ഉണ്ടോ? അല്ലെങ്കിൽ വാങ്ങാം. എവ്രിവെയർ ഇറ്റ് ഈസ് അവൈലബിൾ. ഓൾ മേജർ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇഫ് നോട്ട് വിസിറ്റ് ഗ്രീൻ ഫാം UAE.com. എല്ലാ കാര്യങ്ങളും ഓ ഇന്ന് വേണ്ട, നാളെ ആക്കാം. നാളെ നാളെ നീള നീളെ കേട്ടിട്ടില്ലേ, ഗണപതി കല്യാണം പോലെയെന്ന് നാളെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറയുന്നവർ, അതെ ഞാനും സംടൈംസ് ഇത് സംസാരിച്ചേക്കാം, ഓ ഇന്ന് വേണ്ട നാളെ ആവട്ടെ എന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫോർ ടുമോറോ എന്ന് പറയുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ? ചിലരെ, ചില ഇഷ്ടപ്പെട്ട ആളുകളെ, മറന്നുപോയ ആളുകളെ ഒന്ന് ഫോൺ ചെയ്താലോ? ആ നാളെ ആവട്ടെ എന്ന് പറയണ്ട, ഇപ്പൊ തന്നെ ഫോൺ എടുത്തോ. ഒരു ചെറിയ മിച്ച്, ഹായ്ഡാ, ഹൗ ആർ യു, എവിടെയാ നീ, ഇപ്പോ കാണാനേ ഇല്ലല്ലോ, ഇപ്പൊ നിന്റെ കോലം എങ്ങനെയാണ്, ഒരു ഫോട്ടോ അയക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു വോയിസ് മെസ്സേജ് കൊടുത്തൂടെ? അത് ഇന്ന് തന്നെ ആക്കിക്കോ, നാളെ ആക്കണ്ട. കാരണം ചിലരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേരൻസ് ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അന്ന് വെറുതെ എന്തിനാ പേരൻസിനോട് തമ്മിൽ തർക്കിക്കുക, ആർഗ്യുമെന്റ്സ്. ഇപ്പൊ നിന്നിട്ട് ഇരുന്ന് ആലോചിക്കുക, റിപ്പൻറ് ചെയ്യും, അന്ന് വേണ്ടായിരുന്നു, വെറുതെ വഴക്കൂടുണ്ടായിരുന്നു എന്ന് ഇപ്പൊ ആലോചിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്കറിയാം. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എന്തിനാ അന്ന് അങ്ങനെ പെരുമാറിയത്. ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അന്ന് വെറുതെ എന്തിനാ പേരൻസിനോട് തമ്മിൽ തർക്കിക്കുക, ആർഗ്യുമെന്റ്സ്. ഇപ്പൊ നിന്നിട്ട് ഇരുന്ന് ആലോചിക്കുക, റിപ്പൻറ് ചെയ്യും, അന്ന് വേണ്ടായിരുന്നു, വെറുതെ വഴക്കൂടുണ്ടായിരുന്നു എന്ന്

0: ഒരു വാട്സപ്പ് ടിങ് കേൾക്കുമ്പോൾ അത് നിങ്ങളാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന പേരൻസ് ഇപ്പോഴും നാട്ടിലുണ്ട്. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, ചില ആഗ്രഹങ്ങൾക്ക് നാളെ എന്നൊരു ദിവസമില്ല. ഇറ്റ്സ് ടുഡേ, പ്രസന്റ് മൊമെന്റ് ലിവിംഗ്, അതാണ് വേണ്ടത്. ഹിയർ വി സ്റ്റാർട്ട് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം ഏവർക്കും.

0: ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ആലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
1: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഒരു ചെറിയ കവിത ഓർമ്മ വന്നു. കുഞ്ചൻ നമ്പ്യാരാണോ കുഞ്ഞുണ്ണി മാഷാണോ എന്നൊരു ഡൗട്ട് ഇപ്പോഴും എനിക്കുണ്ട്. ഒരു പക്ഷേ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എന്നാലും കൂടുതലും കുഞ്ചൻ നമ്പ്യാരാവാനൊരു ചാൻസ്. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് നടക്കാൻ മോഹം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പഴയ ഒരു കവിതയാണ്, പണ്ടത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അരിമണി ഒന്ന് കുറിക്കാനില്ല, പക്ഷേ തരിവളയിട്ട് നടക്കാൻ മോഹം. അതായത് എന്താണ്, വെരി സിമ്പിൾ. അതായത് വീട്ടില് കഞ്ഞി വെക്കാൻ അരിയില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ, ഓ വളയിട്ട് കിലുക്കി അങ്ങ് ഞെളിഞ്ഞു നടക്കുക എന്ന് പറയുമല്ലോ. അതായത് നമ്മുടെ ദാരിദ്ര്യം ഒരു സൈഡിൽ കിടക്കുകയാണെങ്കിലും ആ ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഒരു ചെറിയ കവിത, അതുകൊണ്ട് ഒരു പരിഹാസം ഉള്ളത് കൊണ്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി കുഞ്ചൻ നമ്പ്യാർ കവിത അല്ലെ. കുഞ്ഞുണ്ണി മാഷ് കുറച്ചുകൂടെ ജീവിത സ്പർശിയായ, ആരെയും വേദനിപ്പിക്കാത്തത്, ഹാസ്യാത്മകമായിട്ട് എഴുതുന്ന ആളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിലെല്ലാം ഒരു പരിഹാസം കൂടുതൽ ഉള്ള ഒരു ഡയറക്റ്റ് ഹിറ്റിംഗ് ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ അരിമണിയിട്ട് അല്ല, അങ്ങനെയല്ല, അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് നടക്കാൻ, രണ്ട് ഈ പ്രാസം വരുന്നത് കൊണ്ട് ക്ലാഷ് ആവുന്നുണ്ട്. എനിവേ, ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോ ഓഫിന്റെ ഇടയിലും ചില കാര്യങ്ങൾ നാം ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴും അതെ, നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും സിനിമ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീൻ വരുമ്പം കരയാറുണ്ടോ? കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിറയാറുണ്ടോ? ഈ ഒരു ഇടയ്ക്ക് വന്ന സിനിമയിൽ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല, അത് ചിരിയൊക്കെ വന്നിട്ടുണ്ട്. കരയുന്ന സീൻ കാണുമ്പോൾ പോലും ചിരി വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചില വൈറൽ വീഡിയോസ് കണ്ടതിൽ, വാഴ മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു പാട്ടിന് എന്തോ ഒരു പ്രത്യേക ഒരു ശോകമൂകാത്മകത ഉള്ളത് കൊണ്ട് ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്ന വീഡിയോ അമ്മമാർ ഷെയർ ചെയ്തിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വാഴ മൂവിയിലെ ഒരു സോങ് ആണ്. പക്ഷേ എന്റെ നല്ല ഓർമ്മയിൽ ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിൽ, ഒരു വർഷം മുമ്പ് വരെയുള്ള സിനിമകളിൽ, മോഹൻലാലിന്റെ തുടരും മൂവി കണ്ടപ്പോ, തുടരും, ശോഭന ആൻഡ് മോഹൻലാൽ ആ കോമ്പിനേഷനിൽ വന്ന, ആഫ്റ്റർ എ ലോങ് ടൈം ആ കോമ്പിനേഷനിൽ വന്ന ആ മൂവിയിൽ മോഹൻലാൽ കരയുന്ന ഒരു സീൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് താൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ, അതിന്റെ വണ്ടിയുടെ ബാക്കിലുള്ള ആ ഒരു ഡെഡ് ബോഡി സ്വന്തം മകന്റേതാണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റ്, അദ്ദേഹം ആരോടും പറയാൻ പറ്റാതെ നേരെ ബാത്റൂമിലേക്ക് കയറിയിട്ട് ബാത്റൂം അടച്ചിട്ട് ഷവർ തുറന്നിട്ടിട്ട് ഷവറിന്റെ അടിയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു സീൻ, അത് കാണുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി ഐ കുഡിൻ സ്റ്റോപ്പ് മൈ ടിയേഴ്സ്. നമ്മൾ അറിയാതെ കണ്ണിൽ നിന്ന് പെയ്തിറങ്ങും. ഞാൻ ചുറ്റും നോക്കുമ്പോഴേക്കും പലരും കരയുന്നത് കാണാമായിരുന്നു, ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് കണ്ണ് ഒപ്പുന്നത് കാണാം. കാരണം അത്ര അധികം ആ ഒരു സീൻ അദ്ദേഹം ഇമോഷണലി നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് തുടരും മൂവിയിലെ മോഹൻലാലിൻ്റെ ആ ബാത്റൂമിൽ മഴ നനഞ്ഞുകൊണ്ട്, ഷവർ നനഞ്ഞുകൊണ്ട് കരയുന്നൊരു സീൻ, ആ വാവിട്ട്, അതായത് പറയാൻ പറ്റാത്ത ആ ഒരു ഇമോഷണൽ സീൻ, അത് എന്നെ കരയിപ്പിച്ചു എന്നുള്ളത് ഈ ഒരു അടുത്ത കാലത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു മൂവി, ഒരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയാൻ കാരണം, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ അത്തരം ഇമോഷൻസ് വരുത്താൻ ചില സിനിമകൾക്ക് സാധിക്കുന്നുവെങ്കിൽ, ചില പാട്ടുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ, മനസ്സിന് പക്വത വന്നിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. വലിയ കാര്യത്തിൽ വലിയ മെച്ചോറിറ്റിയാണ്, നമ്മൾ ഏജ് കൂടുന്തോറും മെച്ചോർ ആകണം എന്നൊക്കെ പറയുമെങ്കിലും മനസ്സ് വളരെ ലോലമാണ് നമ്മിൽ പലരുടെയും. ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റേത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വീർപ്പുമുട്ടി പോയ, സങ്കടം വന്നുപോയ ഒരു സീനായിരുന്നു അത്. മറ്റൊരാളുടെ സങ്കടം കേട്ടാൽ നമ്മുടെ വിശപ്പ് പോവും, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ പണം കിട്ടിയാൽ ഒരുപാട് പേരെ എനിക്ക് സഹായിക്കാം എന്ന് പറയുന്നവരില്ലേ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ആരെന്ത് സഹായം ചോദിച്ചാലും സ്വന്തം കയ്യിലില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചെങ്കിൽ നീ ഇത് വെച്ചോ, ഈ 100 വെച്ചോ, നീ പോയി ഫുഡ് കഴിച്ചോ എന്ന് പറയാൻ ഒരു കൈ സഹായം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ ഒരു മനസ്സ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ, ഒരു സിനിമ കണ്ടാൽ, ഒരു കരയുന്ന സീൻ കണ്ടാൽ, ഒരു ശോകമായുള്ള ഗാനം കേട്ടാൽ ഇപ്പോഴും കണ്ണു നിറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മനസ്സ് വളരെ വളരെ ലോലമാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ വിച്ച് കനോട്ട് ബി നറേറ്റഡ്.
3: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇന്ന് വരെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു പെർഫെക്റ്റ് പാർട്ണർഷിപ്പ് ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ കോംപ്രമൈസസ്, ഇതെല്ലാം ചേരുന്ന ഒരു റിലേഷൻ മാത്രമാണ് ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഡെഫിനിഷൻ എടുത്ത് തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ, നമ്മുടെ മുമ്പിൽ ഒരുപാടധികം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരോടും ചോദിച്ചിട്ടുണ്ട് എന്താണ് രഹസ്യം ഇത്രയും നാളത്തെ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതാണ്, അതായത് പലപ്പോഴും ഓക്കെ എന്നുള്ള വാക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. അതിനെ പിടിച്ച് ആർഗ്യുമെന്റിലേക്ക് പോകുമ്പോഴാണ് അതിങ്ങനെ വഴക്ക് നീണ്ടു നീണ്ടു പോരുന്നത്. അപ്പൊ ഓക്കെ എന്നുള്ള വാക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട് നമ്മളുടെ ദാമ്പത്യത്തിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അതായത് നമ്മൾ പറയും സാധാരണ, നിങ്ങൾക്കൊരു രാജ്ഞി ആവണമെങ്കിൽ, നിങ്ങളൊരു ക്വീനായിട്ട് ജീവിക്കണമെങ്കിൽ, ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ലൈക്ക് എ കിങ്. നിങ്ങളുടെ ഭർത്താവിനെ രാജാവായിട്ട് വാഴിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും രാജ്ഞിയാവും. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അടിമയായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊരു അടിമയുടെ ഭാര്യയായി മാറും. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഈസി അല്ലേ? നമ്മൾ എങ്ങനെ നമ്മുടെ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യുന്നോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മളൊരു കിങ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ യു വിൽ ബി ദ ക്വീൻ. നിങ്ങളൊരു അടിമയാണെങ്കിൽ, സ്ലേവ് ആണെങ്കിൽ, നിങ്ങൾ അടിമയുടെ ഭാര്യയായിട്ട് മാറും. അപ്പോൾ ദാറ്റ് ഡിസിഷൻ ഈസ് ഓൾ അപ്പോൺ യു. ഭർത്താവ് പിശുക്കനാണ്, അതായത് പൈസയ്ക്ക് എല്ലാം കൺഫ്യൂസ് എന്ന് പറയില്ല, നമ്മൾ ശമ്പളം കിട്ടും അത് പറ്റില്ല, ഇത് പറ്റില്ല, അത് എക്സ്ട്രാ ആണ്, അത് എക്സ്ട്രാ വേക്കൻസി ആണ്, ആ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, ഷോപ്പിംഗ് പറ്റില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവുള്ള വീട്ടിൽ ഭാര്യ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു ദരിദ്രയെ പോലെ ജീവിച്ചിരിക്കും. എന്നാൽ ദ റിവേഴ്സ് മോഡ്, അതായത് ശമ്പളം കിട്ടുന്ന ആ ദിവസം മുതൽ ഭാര്യ അത് കൺട്രോൾ ചെയ്യും, അല്ല ഇത് നമുക്ക് ഗ്രോസറി, ഇത് നമുക്ക് ലോൺ അടയ്ക്കാൻ, ഇത് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ദിസ് ഇസ് ഫോർ സ്മോൾ എന്റർടൈൻമെന്റ്, ദിസ് ഇസ് ഫോർ എ റെസ്റ്റോറൻറ്റ് ബിൽ, ആൻഡ് ദിസ് ഇസ് ഫോർ ആർ ലക്ഷറി. എന്താണ് ലക്ഷറി? ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക. അങ്ങനെ ഭാര്യ ഡിസിഷൻ എടുക്കുന്ന ഒരു ലൈഫ്, ഒരു ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ എപ്പോഴും സന്തോഷമുണ്ടാകും. ആൻഡ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഹസ്ബൻഡ് വിൽ ബി എ റിച്ച് മാൻ ഇവൻച്വലി. ആ ഒരു ചേഞ്ച് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൗ അബൌട്ട് യു? നിങ്ങൾ എന്ത് തോന്നുന്നു? അതായത് ഭർത്താവ് പിശുക്കനാണെങ്കിൽ ഭാര്യ ദരിദ്രയെ പോലെ വാഴുമെന്നും, ഭാര്യ പിശുക്കിയാണ് ജീവിക്കുന്നതെങ്കിലും അവിടെ ആ വീട്ടിലെ ഭർത്താവ് ധനികനായി മാറുമെന്നുമുള്ളത് സത്യമാണോ അല്ലയോ? കാരണം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത, അതിൽ ഭാര്യയുടെ പങ്ക് 101% ഇറ്റ്സ് റിട്ടേൺ. Let's think about that today. With that note, it's me Jaya signing off from today's Wake Up Call with Jaya, brought to you by Green Farm Food Products. Wake up call with Jaya. Wake up call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വൈദ്യുതിയിൽ കേരളം സുപ്രീം കോടതിയിൽ മദ്യനയം ജനാഭിപ്രായം തേടി വി ഡി സതീശൻ സർക്കാർ. തോൽവി തുറന്ന് സമ്മതിച്ച CPM ജനറൽ സെക്രട്ടറി. CPM വളരണം മുന്നേറണമെന്ന് പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിന് എതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമായി ഹിമാചൽ പ്രദേശിൽ നിന്ന് 250 മെഗാവോട്ട് വൈദ്യുതി ലഭിക്കും. ആലപ്പുഴ MPയും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വൈദ്യുതി ലഭ്യമാക്കാൻ ധാരണയായത്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കുക. ഫീസ് ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിന് പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടി രൂപയാണ് അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നേരിട്ട് എത്തും. പ്രളയബാധിതരായ കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23 ആരംഭിക്കും. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും മെയിൽ ID വഴി നേരിട്ട് അറിയിക്കാം. MIN.CO.EX@Kerala.gov.in എന്ന ഇമെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ചിന്ത ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ഗുരുതര പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇവർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തത് NDPS ക്രിമിനൽ കേസിൽ പ്രതിയായ രാകേഷ് എന്ന വ്യക്തിയോടൊപ്പമെന്നാണ് കണ്ടെത്തൽ. എല്ലാക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് LDF എന്നും എതിർപ്പ് ഉയരണമെങ്കിൽ CPM വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച CPM വിശാല സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേന്ദ്രവും BJPയും പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നു. രാജ്യത്ത് പൊതുവായി വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്നു. RSS അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വഖഫ് വിഷയത്തിൽ VD സതീശൻ സർക്കാരും RSS അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നോ എന്നും പിണറായി വിജയന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സിപിഎമ്മിന്റെ ഭാഗത്തും ചെറുതും വലുതുമായ പോരായ്മയുണ്ടായിരുന്നു എന്നും സിപിഎം ജനറൽ സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. വീഴ്ചകളെല്ലാം തങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സിപിഎം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതുൾപ്പെടെ നിരവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടും അതിനെയെല്ലാം മറച്ചുവെച്ച് ഇടതുമുന്നണിക്കെതിരെ നഗ്നമായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും എം എ ബേബി. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഇടതു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഎമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിജയ് സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ടി വി കെ സഖ്യത്തിനെതിരെ മത്സരിക്കുന്നത്. തെറ്റായ വാർത്തകളെയും വ്യാജ പ്രചരണങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഏകീകൃതമായ ഗൾഫ് മാധ്യമ നയം വേണമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി. ദുബായിൽ നടന്ന അറബ് മീഡിയ സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തിഹാദ് റെയിലിന് ദുബായിൽ രണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ജനറൽ മഥർ അൽ തയർ. ഇതിലൊന്ന് അൽ യലായി സ്റ്റേഷനാണ്. രണ്ടാമത്തെ സ്റ്റേഷൻ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ദുബായിലെ റെയിൽ ശൃംഖല മെട്രോ ലൈനുകളുമായി ബന്ധിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ആർ ടി എ വ്യക്തമാക്കി. യുഎയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ജേസിൽ പുതിയ സാഹസിക ട്രക്കിംഗ് അനുഭവം വരുന്നു. ഏതാണ്ട് 80 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രാൻഡ് ലൂപ്പ് പാതയും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ക്ലൈംബിംഗ് ട്രെയിലും പദ്ധതിയുടെ ഭാഗമാണ്. റാസൽ ഖൈമയിലെ മലനിരകളെ കൂടുതൽ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai ഇപ്പോ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Dubai le ipothe temperature 36 degree Celsius aanu with relative humidity 56%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayana. Brand new morning, September 16. ബുധനാഴ്ചയിലാണ് നിൽക്കുന്നത്. ഒരു മിഡ് വീക്ക് ആയി, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. എന്താണ് വിശേഷങ്ങൾ? ചൂടൊക്കെ ഇച്ചിരി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നില്ല. 36 degrees Celsius ആണ് ഞാൻ രാവിലെ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത്, വിച്ച് മീൻസ് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഓർമ്മയുണ്ട്, 40 അതിന് മേലെയായിരുന്നു ഒരു 2 മാസം മുന്നേ നമ്മൾ പറഞ്ഞിരുന്നത്. ഓഫ്, ആ സമയത്ത് ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് രാവിലെ തന്നെ ഇത് കാണുന്ന ഈ 40 degrees Celsius ഒക്കെയാണ്. അതിപ്പം 36 വന്നിട്ടുണ്ട്. ഇനി പയ്യെ അത് 32, 30, 28 ഒക്കെ ആവും. അത് നമുക്ക് നല്ലൊരു വെദർ സിറ്റുവേഷൻ കാലത്തിലേക്കാണ് നമ്മൾ കടക്കാനും കൂടെ പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ ചായ കുടിയൊക്കെ കൂടുന്നുണ്ട് ചിലരുടെയൊക്കെ. ഇപ്പം സി ചൂടത്താകുമ്പോൾ ചൂടത്തും നമ്മൾ മലയാളികൾ ഉച്ചയ്ക്ക് കുടിക്കും, പക്ഷെ എന്നാലും അതൊക്കെ കഴിയുന്നതോറും നമുക്ക് ഒന്നുകൂടെ കുടിക്കാന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് മീറ്റ് ചെയ്യാം വേറൊരു കാര്യത്തിന് വേണ്ടി. പറഞ്ഞിട്ട് ഞാൻ ഒരു കോഫി കുടിച്ച്, നീ കമ്പനി ആരെയൊക്കെ ഒന്നുകൂടെ കുടിക്കാതെ ഞാൻ പറഞ്ഞത് വേണ്ട. മാക്സിമം കോഫി സി രാവിലെ തൊട്ടേ നമ്മൾ കോഫി വർക്ക് ചെയ്യുന്ന സമയത്ത് കുടിക്കും, പിന്നെ ഒരു ഒരെണ്ണെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. എനിവേസ്, എല്ലാവർക്കും വൺസ് അഗൈൻ ബിഗ് ഗുഡ് മോർണിംഗ്. നമ്മൾ പത്രങ്ങളിലേക്ക് പോകാനുള്ള സമയമാണ്. പത്രങ്ങൾ സത്യത്തിൽ ആദ്യത്തെ വാർത്ത പല പത്രങ്ങളിലും തലക്കെട്ടായിട്ട് കൊടുത്തേക്കുന്നത് മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്, സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധന, അഗസ്റ്റിൻ സഹോദരന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് എന്ന് പറയുന്നുള്ളൊരു കാര്യം. എല്ലാ പത്രങ്ങളും ഇത് മനോരമയാണ് ആക്ച്വലി പേരെടുത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള. ബാക്കി എല്ലാത്തിലും നമ്മുടെ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്, ഒരേ സമയം 5 റെയ്ഡ് എന്ന് പറയുന്ന കേരള കൗമുദിയിലും, അതുപോലെ തന്നെ ന്യൂസ് 18 മലയാളത്തിലും മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്, സ്പോൺസറുകളുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടി വിയിലുള്ള ബാക്കി എല്ലാത്തിലും നമ്മുടെ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്, ഒരേ സമയം 5 റെയ്ഡ് എന്ന് പറയുന്ന കേരള കൗമുദിയിലും, അതുപോലെ തന്നെ ന്യൂസ് 18 മലയാളത്തിലും മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ്, സ്പോൺസർ

വോട്ടേഴ്സിന്റെ ഫോൺ പിടിച്ചു വെക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്, അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നും പറയുന്നു. എന്നാൽ പോലീസ് മേധാവി പറയുന്നു, ഞങ്ങൾ ഒരു കാരണവശാലും പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ആരെ വേണേലും വിളിക്കാം എന്നുള്ളവർ പറയുന്ന രണ്ടുപേരുടെയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അവിടെ കണ്ടത്. ഇതാണ് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടായിട്ട്, മലയാള പത്രങ്ങളുടെ തലക്കെട്ടായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. മറ്റു വാർത്ത എന്ന് പറയുന്നത്, 2,000 രൂപയ്ക്ക് മുകളിൽ UPI വ്യാപാര ഇടപാടുകൾ 0.4% NDR ബാധകം, വ്യക്തിഗത ഇടപാടുകൾക്ക് സൗജന്യം മായി തുടരും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കൊന്നും ഈ ഒക്ടോബർ മുതലാണ് ഇത് വരാൻ പ്രാബല്യത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം എല്ലായിടത്തും 15 October ₹2,000 മേലെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ 0.4% MDR ഇളവാക്കാൻ അല്ലെ ഈടാക്കാൻ പോകുന്നത്. ഇത് വ്യക്തിപരമായിട്ടുള്ള ഇതിനും ബാക്കി കാര്യങ്ങൾക്കും ഒന്നും സാധാരണക്കാരെ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ദിവസം രാവിലെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് സാധാരണക്കാർ, ഇപ്പം സാധാരണക്കാരൊരു ഗ്രോസറി മേടിക്കാൻ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ, ഗ്രോസറി മേടിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ഓയിൽ മേടിക്കാൻ പോകുന്ന സമയത്ത്, ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ വേണ്ട സാധനമാണ്. ഒരു ചെരുപ്പ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഇതിനൊക്കെ ബാധകമാണോ ഇത് നമുക്കറിയണം. പിന്നെ ഏതിനൊക്കെയാണ് ബാധകം എന്നുള്ളത് വളരെ വെൽ ഡിഫൈൻഡായിട്ട് കൊടുക്കും. പെട്രോൾ അടിക്കാൻ നേരത്ത് നമുക്ക് ബാധകമാണോ അതും നമുക്കറിയണം. അപ്പോൾ എന്താണെങ്കിലും 0.4% ആണിപ്പം, അത് 1% പോലും ഇല്ല എന്ന് നമ്മൾ കണക്കാക്കിയെങ്കിലും ഭാവിയിൽ ഇത് കൂടാൻ, വൺസ് വന്നു കഴിയുമ്പോൾ ഇത് കൂടാനായിട്ടുള്ള ചാൻസുകൾ ഏറെയാണ്. അപ്പം ഇതെന്താണ്, ഇതെങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ വെൽ സ്റ്റഡീഡ് ആയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നോട് പറഞ്ഞു തരാം എന്തൊക്കെയാണ്. അപ്പം ഇപ്പം നമുക്ക് മെയിൻലി തലക്കെട്ടിൽ ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. CPMൽ തിരുത്തൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് PJ MB രാജേഷിനും ശിവൻകുട്ടിയും എന്ന് പറയുന്നൊരു തലക്കെട്ട് പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പഹൽഗ്രാം ഭീകരാക്രമണം ബ്രിക്സ് ഉച്ചകോടിയിൽ അപലപിച്ചു, കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വാർത്ത ഏറ്റവും മെയിലിലേക്ക് തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ പാർലമെന്റ് വ്യാമോഹം ഉണ്ടായി, മാറ്റങ്ങൾക്കുള്ള സൽബുദ്ധി നേരത്തെ തോന്നേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെ CPMൽ നിന്ന് തോമസ് ഐസക്കിന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആശ്ചര്യിച്ചു പോയി കേട്ടോ. വെള്ളാപ്പള്ളിക്ക് ഇന്ന് നവതി എന്ന് പറയുന്ന ഒരു 90 വയസ്സിലേക്ക് കിടക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ അടുത്തുകൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ ഞാൻ TVയിൽ കണ്ട സമയത്ത് ഒരിക്കലും പറയത്തില്ല, അദ്ദേഹം സ്റ്റിൽ യങ് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ജന്മദിനമാണ്, അതിന് 90 ഇയേഴ്സിലേക്ക് കടക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിണറായിയും ഗോവിന്ദനും തിരുത്തും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേന്ദ്രം രണ്ടുപേർക്കും എന്തോ ഒരു നിർദ്ദേശം കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്ത കേന്ദ്ര നേതൃത്വം ഘടിപ്പിച്ചും MME ഗോവിന്ദന് ശാസന എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. റിയാസിനും വീണയ്ക്കുമെതിരെ തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ വിമർശനം എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. രുചി നുകരാൻ വരൂ ജുജു കോച്ചിൽ, കേരളത്തിലെ ആദ്യ കോച്ച് റെസ്റ്റോറൻറ്റ് പയ്യന്നൂരിൽ എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും തലക്കെട്ടിലായിട്ട് പേജിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് തന്നെ കേരള കൗമുദിയിൽ കൊടുത്തിട്ടുണ്ട്. മനോരമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വാർത്ത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേസിയുടെ പേഴ്സണൽ തട്ടിപ്പിൻ്റെ കാര്യം ഒക്കെ ഇടപെട്ടിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ലൈവ് അപ്ഡേറ്റ് ആണ് മനോരമയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തും ലോകത്ത് ആദ്യം, ദുബായിയുടെ സ്മാർട്ട് ലിസ്റ്റിൽ ഇനി ക്ലിക്ക് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന, ക്യൂ നിൽക്കേണ്ട തിരക്ക് കൂട്ടേണ്ട യാത്രക്കാർക്കായി റെഡ് കാർപ്പറ്റും എന്ന് പറയുന്ന, എല്ലാം നമുക്കറിയാം ലോകത്തിലെ ഫസ്റ്റ് വൺ ഇൻ ദുബായ് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാവുന്നതാണ്. അത് ഇനി ക്ലിക്ക് ആൻഡ് ട്രാവലിൻ്റെ കാര്യത്തിലും അത് ദുബായ് ആദ്യം പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ലോകത്തിൽ എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുന്നത്. 3,383 കോടിയുടെ ആസ്തി, മുഷിഞ്ഞ വേഷം ധരിച്ച് റോഡിൽ തെരുവിൽ ഭിക്ഷയാചിച്ച് കോടീശ്വരനായ MLA എന്ന് പറയുന്ന മറ്റൊരു വാർത്ത. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം, എന്താണ് സംഭവം എന്നുള്ളത്. ഇത് തലക്കെട്ട് മാത്രമാണ് ഞാനിത് ആദ്യം വായിച്ചു പോകുന്നത് കേട്ടോ. ഇനി എന്താണേലും കലീസ് ടൈംസിലേക്ക് വന്നു കഴിഞ്ഞാൽ, കലീസ് ടൈംസിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ന്യൂസായ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ ലോഞ്ചസ് ഇൻ UAE, ചെക്ക് ഔട്ട് പ്രൈസസ് പ്ലാൻസ്. അതായത് 5 dirhams മറ്റും ഒരു ചാർജ് ഇനിയും തൊട്ട് നമ്മുടെ മെറ്റയിലേക്ക് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മെറ്റയുടെ ആപ്ലിക്കേഷൻ, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഈ മൂന്നിലും ഒരു നമുക്കൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് നോർമൽ യൂസിനല്ല കേട്ടോ, അതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാവുന്നതാണ്. പക്ഷേ എൻ്റെ അറിവനുസരിച്ച് നോർമൽ യൂസിനല്ല, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ അതിനൊന്നും തന്നെ അല്ല ഈ സബ്സ്ക്രിപ്ഷൻ വരാൻ പോകുന്നത്. AI ഡ്രിവൺ ആയിട്ടുള്ള അവരുടെ പുതിയൊരു ഫീച്ചർ, അത് നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുന്നത്. അതിൻ്റെ പല രീതിയുണ്ട്, ബണ്ടിൽ പാക്കിന് 22 dirhams അങ്ങനെ സംതിങ് ആണ് അവരുടെ ഒരു പാക്ക് തരുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാറ്റ്ഫോമിലാണ് 5.99 സംതിങ് ആ ഒരു പ്രൈസ് അവർ
കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ലൈസൻസിന്റെ പറഞ്ഞല്ലോ, ലൈസൻസിന്റെ ആരായിരുന്നു ചോദിച്ചാൽ ഞാൻ വിട്ടു കേട്ടോ. ലൈസൻസിന്റെ വിശദ ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാനത് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു

0: വീഡിയോ തന്നെ ചെയ്തിട്ടത്. ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. താങ്ക് യു. നമ്മുടെ ഹോം 90.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നാട്ടിൽ പരിഷ്കരിച്ചേക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ, December 1st തൊട്ട് തുടങ്ങാൻ പോകുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് കേട്ടോ. ബാക്കി 640,000 സൈബർ അറ്റാക്സ് ഇൻ എ ഡേ, ടോപ്പ് യു എ ഒഫീഷ്യൽസ് വോൺ 5th generation വാർ ടാർഗറ്റ്സ് എന്ന് പറയുന്നൊരു മറ്റൊരു വാർത്ത. യു എ റെസിഡൻസ് വിൽ സൂൺ ബി ഏബിൾ ടു ബുക്ക് റെയിൽ ടിക്കറ്റ്സ് ഫ്രം എത്തിഹാദ് എയർവേസ് ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടോ. അത് ഭയങ്കര അടിപൊളിയാണല്ലോ അല്ലേ. സി ഈ രാജ്യം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, എല്ലാ എന്ത് ഇവിടെ പോസിബിൾ ആണെന്നുള്ള ഒരു പറയുന്ന ഒരു കാര്യം, അത് ഭയങ്കര നമുക്ക് ഭയങ്കര എന്തോ ഈസി ആക്കുന്ന ഒരു കാര്യമാണ്. എയർ ടിക്കറ്റ് ആയിക്കോട്ടെ, ഇവൻ ഗ്രോസറി ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ജസ്റ്റ് വെളിയിൽ പോയിട്ട് വീട്ടിലേക്ക് വരാൻ നേരത്ത് ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെ നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ഫാർമസിയുടെ ഒരു കാർഡ് കിടക്കുന്നു, ഹോം ഡെലിവറി എന്ന് പറഞ്ഞത്. ഇത് വേറെ എങ്ങും എനിക്ക് പോസിബിൾ ആവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതാണ് യു എക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഹൗ എത്തിയാദ് റെയിൽ ദുബായ് മെട്രോ കുഡ് ചേഞ്ച് ഇന്റർ എമിറേറ്റ് ട്രാവൽ വൺസ് നെറ്റ്വർക്ക് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അത് 100% ഷുവർ അല്ലേ? കാരണം അബുദാബിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ ദുബായിലെത്തി അവിടുന്ന് സിൽക്കണൈസിസിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും എന്താ പറയുന്നത് റഷീദിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മെട്രോ കണക്ടിവിറ്റി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ലെവലാണ്. ഒന്നും നോക്കാനില്ല നമുക്ക്. ഇപ്പം സത്യം പറഞ്ഞാൽ വൈറ്റിലെ ഹബിൽ നിന്ന് ഇപ്പം മെട്രോ തുടങ്ങി പോകുന്ന പോലെ, അല്ലെങ്കിൽ അത് തൃപ്പൂണിത്തറയിലേക്ക് നീങ്ങുന്നത് പോലെ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരി ും അല്ലെ കോട്ടയത്ത് നോക്കാൻ ഞങ്ങൾ വന്ന ഞങ്ങളുടെ ഏറ്റവും ഒരു ഹബ്ബെന്ന് പറയുന്ന വൈറ്റില ഹബ്ബ് തന്നെ. ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് നമുക്കൊരു മെട്രോ കയറി നമുക്ക് വേണ്ട സ്ഥലത്ത് ഇപ്പോൾ കല്ലൂരും അല്ലെങ്കിൽ ഇടപ്പള്ളിയിലൊക്കെ അല്ലെ ലുലുമോളിലേക്കൊക്കെ ഞങ്ങൾക്ക് ആ സമയത്ത് കേട്ടോ ഒക്കെ പോകണമെന്ന് തോന്നിയാൽ ഇപ്പം നമുക്ക് അങ്ങനെ അവിടെ ചെന്നുമ്പം ഇന്ന് സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കണം എന്നാണ് തോന്നുന്നത്. തിരക്കാണ് റോഡിൽ, അതുകൊണ്ടാണ്. അപ്പോൾ വിച്ച് മീൻസ് എന്താണേലും ആ ഒരു കണക്ടിവിറ്റി വന്നതെന്ന് പറയുന്നത് ഭയങ്കര ഈസിയായിരുന്നു. പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു ഇനി ഇത് ഈ കണക്ടിവിറ്റിയുടെ ഉൾപ്പെടെ വാട്ടർ മെട്രോയും ബാക്കി കാര്യങ്ങളോട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ മികച്ച ഒന്ന് തന്നെയായിരിക്കും. മോർ ദാൻ എ റൂം, ഷാർജ നേച്ചർ ബേസ്ഡ് സിസ്റ്റം, നേച്ചർ ബേസ്ഡ് സ്റ്റേ സീസ് 5% റൈസ് ഇൻ ഗസ്റ്റ് ഇൻ August 2026 എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഒരു നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ സിസ്റ്റം ഷാർജയിലുണ്ട് കേട്ടോ. അത് പലയിടത്തും നിങ്ങൾ നോക്കിയാൽ മതി. അതിനും ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ആളുകളുടെ വരവ്, അതായത് ബുക്കിംഗിൽ ഓഗസ്റ്റ് മാസത്തിൽ കൂടി എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ഞാൻ പത്രം വന്നെടുക്കട്ടെ. പത്രത്തിൽ ഗ്ലോബൽ ഇന്ത്യൻസ് ഓഫ് ദ യു എ എന്ന് പറയുന്നത് ദ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ്, ഇന്ത്യൻ എനിക്കൊന്നു കലീസ് ടൈംസിൻ്റെ ഒരു ഫീച്ചറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഇന്ത്യൻസിൻ്റെ ലിസ്റ്റ് പട്ടികയിൽ അത് ഫ്രണ്ട് പേജിൽ തന്നെ അതാണ് ന്യൂസ് ഏറ്റവും വലിയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പേജിലേക്ക് വല്ലതും എല്ലാം ഗ്ലോബൽ ഇന്ത്യൻസ് ഓഫ് ദ യു എ ദ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ ഫേസ് നമ്മൾ ഇതുവരെ കാണാത്ത കുറേയധികം ഗ്ലോബൽ ഇന്ത്യൻസിനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് GCC ചീഫ് പ്രസസ് ഫോർ യൂണിഫൈഡ് മീഡിയ സ്ട്രാറ്റജി ടു കൗണ്ടർ മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു വാർത്ത കാര്യങ്ങൾ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. എമിറേറ്റ്സ് കൺഫേം നോ ജോബ് കട്ട്സ് ഓർ എനി ഫ്രീസ് ഓൺ ഹയറിംഗ് ഡ്യൂ ടു ഇറാൻ US വാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ജബൽ ജെസ് ടു ഗെറ്റ് 80 km ഗ്രാൻഡ് ലൂപ്പ് ആൻഡ് മൾട്ടി ഡേ ട്രെയിൽ ഫോർ ഹൈക്കിംഗ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. ലീഡിംഗ് സ്കൂൾ ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിൽ ദുബായ് ജെം പ്രൈവറ്റ് സ്കൂളിന്റെ ഒരു കൺഗ്രാജുലേഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയേക്കുന്ന കുട്ടികളൊക്കെ തന്നെ അഭിനന്ദിച്ചിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളെ പ്രധാന വാർത്തകൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലേ. എത്ര പെട്ടെന്ന് നമ്മള് ഒരു കംപ്ലീറ്റ് പത്രം, ഒരു 4-5 പത്രങ്ങളുടെ വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്തായാലും ഒരു കോഫി ഉണ്ടെങ്കിൽ സുഖം എന്ന് പറഞ്ഞു, രാവിലെ ഒരു കോഫി കിട്ടുന്ന ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം ആയിരുന്നു. ഒരു കോഫി എടുത്തിട്ടെ. എന്തായാലും സിബാക്ക് റേഞ്ച് ഹോം 92.2 FM ലക്ഷ്യാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് സോങ്ങിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്.
1: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
6: Ammone, endai idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
7: ശ്രദ്ധിക്കാണ്ടാ
6: മോളെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
0: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
7: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി?
11: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
11: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
11: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
12: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, നമ്മുടെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കൈ നിറയെ സമ്മാനങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഒരുപാട് സമ്മാനങ്ങൾ അതിനകത്ത്. ഫസ്റ്റ് ഐഫോൺ ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്, ബ്രാൻഡ് ന്യൂ ഐഫോൺ. അതിനു വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചൊല്ലുക. ഹോം 92.2 ഓഫിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക സമ്മാനങ്ങളൊക്കെ നേടാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ തരാൻ പോകുന്നത് അൽമറയ കാസ് റെൻ്റ്, അൽമറയ റെൻ്റൽ കാസ് തരുന്ന ഒരു വൺ മന്തിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കാറിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് ആയവരൊക്കെ പറയുന്നത് കാറല്ലേ, നമുക്ക് ഫാമിലിയൊക്കെ ഇല്ലേ, അടിച്ചു പൊളിക്കാമല്ലോ എന്നൊക്കെയാണ് പലരുടെയും ആഗ്രഹം. സി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. അപ്പോൾ എന്താണേലും അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാം. ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കും, ആ വിളിക്കുന്ന ആൾ ഫോൺ എടുക്കുക. കഴിഞ്ഞ ദിവസം സബീന ആയിരുന്നു തോന്നുന്നു കേട്ടോ, സബീന എന്നാണ്. അതിന് മുന്നേ ഒരാളെ വിളിച്ചിരുന്നു, എടുത്തില്ല. അതുകൊണ്ടാണ് സബീനയ്ക്ക് കോൾ പോയത്. സബീന ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണേലും ഇന്ന് മറ്റൊരാളെ കാത്താണ് ഞാൻ ഇരിക്കുന്നത്. വേഗം തന്നെ മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും വിളിക്കുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഓഡിയൻസ് തന്നെയാണ് അതിന് അവസരമുള്ളത്. അപ്പോൾ എന്താണേലും വേഗം അയക്കുക. ഹോം ഡ്രൈവ് സ്പേസ് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ്, ജസ്റ്റ് ഒരു മെസ്സേജ് ഫ്രീ ആയിട്ട് അയക്കുക. എസ് എം എസിലൊന്നും പോയി അയക്കരുത്. അന്നിട്ട് അവസരം എന്നോട് പറയുക എസ് എം എസിൽ അയച്ചിരുന്നു ഞങ്ങൾ കാണില്ല. അപ്പോൾ എന്തായാലും വാട്സാപ്പിൽ തന്നെ അയക്കുക. ഒരാൾക്ക് നമ്മുടെ സർപ്രൈസ് കോൾ ഫ്രം ഹോം സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അന്നേരം ഫോൺ എടുക്കണം കേട്ടോ, അല്ലെ പേടിച്ച പറ്റി അയ്യോ ഫോൺ വരുന്നതെന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ എന്തായാലും ഒരു സോങ് കഴിയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Traffic situation. എന്താ പറയുക, ഷാജി അല്ല അജ്മാനിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷനാണ്. എമിറേറ്റ്സ് റോഡിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക്, അജ്മാൻ ഹീലിയോയുടെ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന അൽ ജുബേർ 2 ആ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ വന്ന് അൽ അവീർ വരെ എമിറേറ്റ്സ് റോഡിൽ ആ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഒട്ടും മോശമല്ല. അജ്മാനിൽ സൗദി ജോബൻ ഹോസ്പിറ്റലിൽ തുടങ്ങി ഏകദേശം ദുബായ് സിലിക്കണ എസ്എസ് എത്തുന്നത് വരെയുള്ള ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിങ്ങും അബ്ബർ ടു ബമ്പർ ട്രാഫിക്കും ഒക്കെയാണ്. രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽഖേൽ റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ്, സ്ലോലി സ്ലോലി കൂടിക്കൂടി വരുന്നു. ഷെയ്ഖ് സയ്യിദ് റോഡിലെ എൻട്രൻസ് നമ്മുടെ ട്രേഡ് സെന്റർ റൗണ്ട് ബോട്ടിന്റെ അവിടെ ആ ഒരു കണക്റ്റീവ് ഏരിയയിലേക്കും നമുക്ക് അത്യാവശ്യം സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അലി തിയേറ്റർ റോഡ്, ടോൾ റോഡ് എല്ലാ ദിവസത്തെ പോലെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഇച്ചിരി കുറവെന്ന് തോന്നുന്നു കേട്ടോ. ദേവി റോഡൊക്കെ നല്ല രീതിയിൽ കൺജഷൻ ആണ്, പ്രത്യേകിച്ച് രണ്ട് റോഡിലേക്കും കണക്ട് ചെയ്യാൻ നോക്കുന്ന ഏരിയയിലൊക്കെ തന്നെ നല്ല രീതിയിൽ എന്താ പറയണേ കൺജഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഗോൾസുഖ് പാർക്ക്, നമ്മുടെ ഷാർജ കിങ് ഫൈസൽ സ്ക്വയർ, അതുപോലെ തന്നെ അൽസൂർ സ്ക്വയർ, ആ ഏരിയയിലൊക്കെ തന്നെ നല്ല രീതിയിൽ രാവിലെ തന്നെ കൺജഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാളെ ഡ്രൈവ് സേഫ്, എല്ലാ റോഡുകളും നല്ല ബിസി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെ വി സിയുടെ ഔട്ടർ സർക്കിളൊക്കെ രണ്ട് ആക്സിഡന്റും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി, നല്ല ഫുൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു മോർണിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
4: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
8: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
4: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
8: ഓക്കേ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
4: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111.
7: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിൻ ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
7: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
7: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
7: An event by WR Events in association with EMMF UAE, energized by Home 92.2 FM.
9: listening to Home 92.2 FM. Home is a feeling.
10: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: അങ്ങനെ ഒരാളും എന്റെ കൂടെ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോൺ നമസ്കാരം, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: എന്തൊക്കെയാണ് വിശേഷം? ജോൺ തോമസ്, എവിടുന്നാണ് വിളിക്കണേ?
3: ഞാനിപ്പോന്നാണ് വിളിക്കുന്നത്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാ.
2: എങ്ങോട്ടാ, ദുബായിലാണോ അതോ?
3: അബുദാബി ദുബായ് ബോർഡറില്.
2: ശരി, ഓൾറൈറ്റ്. അപ്പൊ എന്താണേലും നമുക്ക് കോൺടസ്റ്റിലേക്ക് കടക്കാം. റെഡിയാണോ? ആരാണ് ജോൺ? ജോൺ തന്നെയാണോ മെസ്സേജ് അയച്ചത്? അതോ വേറെ ആരെയാണോ മെസ്സേജ് അയച്ചേ?
3: ഞാൻ
2: തന്നെയാണ്. ശരി, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഇവിടെ ഒരു സോങ് കേൾപ്പിക്കും, മൂന്ന് സോങ് കേൾപ്പിക്കും. ഓക്കെ, ആ സോങ്ങിന് ചിലപ്പോ BGM ആവാം, അല്ലെങ്കിൽ പല്ലവി ആവാം, അല്ലെ വോട്ടവർ, ഒരു ഒരു എവിടുന്ന് വേണേലും ഞാൻ ഒരു സോങ് കേൾപ്പിക്കും. ആ സോങ് ഏത് സിനിമയിലെ ആണെന്ന് മാത്രം ഗസ് ചെയ്താൽ മതി. അല്ല, സിനിമയൊക്കെ കാണാറുള്ള ആളാണോ?
3: സിനിമയൊക്കെ കണ്ടിട്ട് കാണാറുള്ള ആളാണ്, പാട്ടൊക്കെ കേൾക്കാറുള്ള
2: ആളാണ്. നമുക്കൊരു ട്രൈ നോക്കാം. പക്ഷെ ജോൺ ഇവിടെ മത്സരിക്കാൻ നമ്മുടെ ലിസണേഴ്സ് ഉണ്ടാവും. ജോൺ പടപടയെന്ന് പറയണം, അല്ലെങ്കിൽ അവര് പറയും. ഓൾറൈറ്റ്, രണ്ടെണ്ണം ശരിയാക്കിയാൽ മതി, ജോൺ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവും. ഓൾറൈറ്റ്, അപ്പൊ ജോണിന്റെ ഞങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ സോങ് ഇതാ. Play once again. Dun-dun-dun-dun-dun-dun. Once again, John, ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എവിടെയോ സംഭവിക്കുന്നു. ജോൺ അവിടെ ഭയങ്കര ഒരു എക്കോ ആയിരിക്കുന്നല്ലോ ജോണേ. ഞാന് ജോണിനെ തിരിച്ചു വിളിക്കാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്നൊന്ന് നോക്കിക്കോ. ഞാൻ ജോണിനെ തിരിച്ചു വിളിക്കാം കേട്ടോ. ഞാൻ ജോണിനെ തിരിച്ചു വിളിക്കാം. എന്താണെങ്കിലും ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ടെക്നിക്കൽ ഗ്ലിച്ച് കയറി വരുന്നത് അത് വല്ലാത്തൊരു സംഭവം. എന്തായാലും ജോൺ അവിടെ നിൽക്കട്ടെ, ഞാൻ ജോണിനെ വിളിക്കാം. നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ അൽമറയ കാസിൻ റെന്റൽ കാസ് നൽകുന്ന 1 month ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങളെയും കാത്തിരിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഞാൻ ഒരു സോങ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ഈ കോൺസെർട്ടിൽ ജോണിനെ നമ്മൾ എടുക്കും, ഒപ്പം തന്നെ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് കേട്ടോ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വൈദ്യുതിയിൽ കേരളം സുപ്രീം കോടതിയിൽ. മദ്യനയം ജനാഭിപ്രായം തേടി വി ഡി സതീശൻ സർക്കാർ. തോൽവി തുറന്ന് സംബന്ധിച്ച് CPM ജനറൽ സെക്രട്ടറി. CPM വളരണം മുന്നേറണമെന്ന് പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിന് എതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമായി ഹിമാചൽ പ്രദേശിൽ നിന്ന് 250 MW വൈദ്യുതി ലഭിക്കും. ആലപ്പുഴ MPയും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വൈദ്യുതി ലഭ്യമാക്കാൻ ധാരണയായത്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കാൻ ഫീസ്. ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിന് പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടി രൂപയാണ് അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നേരിട്ട് എത്തും. പ്രളയബാധിതരായ കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23-ന് ആരംഭിക്കും. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും മെയിൽ ID വഴി നേരിട്ട് അറിയിക്കാം. MIN.CO.EX@kerala.gov.in എന്ന ഇമെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ചിന്താ ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ഗുരുതര പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇവർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തത് NDPS ക്രിമിനൽ കേസിൽ പ്രതിയായ രാകേഷ് എന്ന വ്യക്തിയോടൊപ്പമെന്നാണ് കണ്ടെത്തൽ. എല്ലാക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് LDF എന്നും എതിർപ്പ് ഉയരണമെങ്കിൽ CPM വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച CPM വിശാല സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേന്ദ്രവും BJPയും പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നു. രാജ്യത്ത് പൊതുവായി വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്നു. RSS അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വഖഫ് വിഷയത്തിൽ VD സതീശൻ സർക്കാരും RSS അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നു എന്നും പിണറായി വിജയന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സിപിഎമ്മിന്റെ ഭാഗത്തും ചെറുതും വലുതുമായ പോരായ്മയുണ്ടായിരുന്നു എന്നും സിപിഎം ജനറൽ സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. വീഴ്ചകളെല്ലാം തങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സിപിഎം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതുൾപ്പെടെ നിരവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടും അതിനെയെല്ലാം മറച്ചുവെച്ച് ഇടതുമുന്നണിക്കെതിരെ നഗ്നമായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും എം എ ബേബി. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഇടതു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഎമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിജയ് സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ടി വി കെ സഖ്യത്തിനെതിരെ മത്സരിക്കുന്നത്. തെറ്റായ വാർത്തകളെയും വ്യാജ പ്രചരണങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഏകീകൃതമായ ഗൾഫ് മാധ്യമനയം വേണമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ബുദൈവി. ദുബായിൽ നടന്ന അറബ് മീഡിയ സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തിഹാദ് റെയിലിന് ദുബായിൽ 2 സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ജനറൽ മഥർ അൽ തയർ. ഇതിലൊന്ന് അൽ യലായി സ്റ്റേഷനാണ്. രണ്ടാമത്തെ സ്റ്റേഷൻ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ദുബായിലെ റെയിൽ ശൃംഖല മെട്രോ ലൈനുകളുമായി ബന്ധിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ആർടിഎ വ്യക്തമാക്കി. യുവയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ജേസിൽ പുതിയ സാഹസിക ട്രക്കിംഗ് അനുഭവം വരുന്നു. ഏതാണ്ട് 80 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രാൻഡ് ലൂപ്പ് പാതയും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ക്ലൈംബിംഗ് ട്രെയിലും പദ്ധതിയുടെ ഭാഗമാണ്. റാസൽ ഖൈമയിലെ മലനിരകളെ കൂടുതൽ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ജോയ
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.

0: ഇറക്കുന്നത്. നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് എ സി ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
2: ചുമ്മാ വായ്പ മാറ്റി പിടിക്കാം.
3: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: Good morning once again. Welcome back home 92.2 FM. Like swagatham akshay aanu ningalude kooda ullathu. Brand new day, brand new morning. Budhanaazha September 16 le ethu nilkunnu samayam 8 mani kaniye 18 minute. Actually John Thomasine njan veendum connect cheyidayirunnu. Pakshe John I think jolile geerittundavam. Adagonde enikku adeyathe connect cheyan pattunnilla. Matte ini ora kooda njan oru chance thariyana. Home drive space ningalude peru. Palarum format choichirundayirunnu. Palarum vera endokke formatile aikunnundayirunnu. Adonnum applicable ഹോം ഡ്രൈവ് സ്പേസ്. നിങ്ങളുടെ പേര് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. നമ്മുടെ വൺ മന്ത് ഫ്രീ ആയിട്ട് കാർ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം എന്താണേലും അയച്ചോളൂ കേട്ടോ, ഞാൻ ഓരോരുത്തരായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. നമ്മളെ ദുബായ് ഹെൽത്ത് അതോറിറ്റി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ സീസണൽ റെസ്പിറേറ്ററി ഡിസീസുകൾ, അതായത് നമുക്ക് പലരിലും കാണപ്പെടുന്ന റെസ്പിറേറ്ററി ഡിസീസുകളുടെ അതൊരു കോമൺ ആണ് ഫ്രം സെപ്റ്റംബർ ടു മാർച്ച്. അതായത് ഒരുപക്ഷെ നമ്മൾ ഇനി വിന്ററിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വിന്ററിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റെസ്പിറേറ്ററി ഡിസീസിൻ്റെ ഒരു അവയർനെസ് വന്നിരിക്കുന്നത്. ആക്ച്വലി എന്താ പറയുക, നമ്മൾ പലപ്പോഴും ഈ ഫ്ലൂ വാക്സിൻസിനൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഈ വിൻ്റർ ആവുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഫ്ലൂ വാക്സിൻ എടുത്താണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു അവയർനെസ് ആണ് ആക്ച്വലി 2026-2027 അവയർനെസ് ക്യാമ്പയിനാണ് ഈ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ സീസണൽ റെസ്പിറേറ്ററി ഡിസീസിന് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുന്നത്, ആരൊക്കെയാണ് ഇതിന് എഫക്റ്റ് ആവുന്നത്. ഏറ്റവും അവർ പറയുന്നത് കൊച്ചുകുട്ടികൾ, അഡൽട്സ്, പ്രഗ്നൻ്റ് ആയ വുമൻസ്, പിന്നെ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ, ഇമ്മ്യൂണിറ്റി പവേഴ്സ് കുറവായിട്ടുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ റെസ്പിറേറ്ററി സിസ്റ്റം യൂഷ്വലി ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ എന്തായാലും യൂഷ്വൽ ചെക്കപ്പ് നിങ്ങൾ ചെയ്യുക, ഡോക്ടറിൻ്റെ അഡ്വൈസും കാര്യങ്ങളും എടുക്കുക. ഇത് കോമൺ ആയതുകൊണ്ട് ഇത് വലിയ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇവിടെ എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് കോമൺ ആണെന്നുള്ളൊരു കാര്യം പറയുന്നത്. നോർമലി എന്താ പറയുന്നത്, നമ്മുടെ ഹാൻഡ് വാഷും വായും മൂക്കും ഒക്കെ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അകറ്റി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ട് നമ്മൾ കോവിഡ് 19 വന്ന സമയത്ത് നമ്മൾ മാസ്ക് വെക്കുന്ന ആ ഒരു കാലഘട്ടം അത്രയും നമുക്ക് പനികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പല ചെറിയ പനികളാണെങ്കിൽ പോലും ഒന്നും തന്നെ നമ്മളധികം എഫക്റ്റ് ചെയ്യാത്ത ഒരു കാലമായിരുന്നു അത്. അത് കാരണം മാസ്ക് വെച്ച് കവർ ചെയ്യുന്ന ആ ഒരു കാലമായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കുക. അതൊരു ക്യാമ്പയിനും കൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ എന്താണ് ഈ വട്ടത്തെ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്താ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചാൽ അല്ലെങ്കിൽ അവരടുത്ത് ക്യാമ്പയിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സെപ്റ്റംബർ ടു മാർച്ച് ആണ് ഈ ഒരു ഇതിൻ്റെ ഒരു കോമൺ ഇറ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ഈ റെസ്പിറേറ്ററി ഡിസീസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
2: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: നമ്മുടെ അൽമറിയ കാസ് ആൻഡ് റെന്റൽസ് തരാൻ പോകുന്ന 1 month സബ്സ്ക്രിപ്ഷനിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. എന്റെ കൂടെ ഇവിടെ മറ്റൊരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റിയാസ്, നമസ്കാരം. ആ, എവിടുന്നാണ് വിളിക്കുന്നേ? ദുബായ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എവിടെയാണ് താമസം? ഷാർജയിലാണ്. ഓൾ റൈറ്റ്, ശരി. അപ്പൊ നമ്മുടെ കോൺടെസ്റ്റിലേക്ക് പോകാം. കോൺടെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ മൂന്ന് സോങ് കേൾപ്പിക്കുക, അല്ലെ മൂന്ന് BGM ആയിരിക്കും കേൾപ്പിക്കുന്നത്. അത് ഏതാണെന്ന് കറക്റ്റ് ഗെസ് ചെയ്യുക, അത് സിനിമ ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ഗെസ് ചെയ്യുക, അത് മാത്രമാണ് ടാസ്ക്. ഓക്കെ, പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ആണോ? ശരി, എന്തായാലും ഇത് എളുപ്പമുള്ളതാണ്, അത്ര ടഫായിട്ടുള്ള സോങ് ഒന്നും അല്ല ഞാൻ തരാൻ പോകുന്നത്. എന്നാലും ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇത് ഏതാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ശ്രദ്ധിച്ച് ടെൻഷൻ അടിക്കാതെ കേൾക്കൂ, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ശരി, അപ്പൊ എന്താണേലും ഫസ്റ്റ് സോങ്ങിലേക്ക് തന്നെ പോവാം. കൂടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ശരി ശരി, ഓൾറൈറ്റ്. അപ്പൊ എന്താ ഇതാ ഫസ്റ്റ് സോങ്.

ഓഹോ, ഏതാണ് സിനിമ? ഇത് താളവട്ടോ? ഓ, താളവട്ടോ അല്ല. ഒരു ഓപ്ഷൻ പോയിട്ടുണ്ട്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഒപ്പത്തിന് കളിക്കുന്ന ഒരുപാട് ലിസണേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ക്ലൂ താളവട്ടം അല്ല ഇത്. ഇത് ഞാൻ ഈ സെയിം സിനിമയുടെ സിനിമ വെച്ചുള്ള മറ്റൊരു ചോദ്യം ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിവേസ് പോട്ടെ, കുഴപ്പമില്ല. ഇനി രണ്ട് സോങ്ങോടുണ്ട്, രണ്ട് സോങ്ങോട് അതൊരു ശരിയാക്കിയാൽ മതി. ഓക്കെ, അടുത്ത സോങ്.

0: ഓഫ് കോഴ്സ് യു ഷുഡ് സേ. ഏതാണ്?
1: അറിയില്ല.
0: ഓ മാൻ, അയ്യോ, ഇതൊന്ന് കേട്ടേ. മനസ്സിലാവുന്നില്ല, ഒരു ക്ലൂ കിട്ടില്ല. ലാലേട്ട മൂവിയാണ്. അയ്യോ. ഓ എനിവേസ്, പോട്ടെ. അപ്പൊ എന്താണേലും രണ്ട് ഉത്തരവും ശരിയാക്കാൻ പറ്റിയിട്ടില്ല, അതാണ് ഒരു വിഷമനായിട്ടുള്ള സിറ്റുവേഷൻ. സാരമില്ല, എന്തായാലും നെക്സ്റ്റ് ടൈം ആവട്ടെ, കേട്ടോ. എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓൾറൈറ്റ്. അപ്പൊ റിയാസ് ആയിരുന്നു ഈ ഒരു സമയത്ത് എന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഡയറക്റ്റായിട്ട് വിളിക്കാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 0800 9220 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് അയച്ച് ഓ കറക്റ്റ് ആൻസറുകളൊക്കെ തന്നെ ഒരുപാട് പേര്. ഓക്കെ, ഞാൻ ഒരു നമ്പർ, ഞാൻ നിങ്ങൾ ഫോൺ എടുക്കുക കേട്ടോ, ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യാം. ലൈവായിട്ട് ഞാൻ കോൾ ചെയ്തുതരാം. ഒരാള് 8
2: ഓക്കെ, ഒരു കോൾ അങ്ങോട്ട് വരും.
0: ഹായ്, ഗുഡ് മോർണിംഗ്.
3: ഹായ്, ഗുഡ് മോർണിംഗ്.
0: വിഷ്ണു അല്ലേ?
3: വിഷ്ണു
0: ഗംഭീരാണല്ലോ, എല്ലാം പടയെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മളെ കേട്ടോണ്ടിരിക്കും. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും കേട്ടോ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും. നമ്മളെ കേട്ടോണ്ടിരുന്നവര് ഏതാണ് പാട്ട്? ജോണി. റൈറ്റ് ആൻസർ. വിഷ്ണു അടിപൊളിയായിട്ടാണ് മുന്നേറുന്നത്. കാരണം പടയെന്ന് വിഷ്ണുവിന്റെ രണ്ട് ആൻസറും ഇവിടെ വന്നിരുന്നു. ആ റേഡിയോ ഒന്ന് കുറച്ചോ, എന്നെ തന്നെ ഞാൻ കേൾക്കണു. ഓൾറൈറ്റ്, അടുത്ത ഞാൻ ചോദിച്ചിരുന്നത് ഏതാണ് വിഷ്ണു? നാടുവാഴികൾ. ഓൾറൈറ്റ്, വിഷ്ണുവിന് ഒരു ചാൻസ് കൂടെ ഉണ്ട്, അതുകൂടെ വിഷ്ണു പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാൻസിലേക്ക് തന്നെ പോകുന്നു. റെഡി അല്ലേ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം.
3: ഓക്കെ,
0: ഓൾറൈറ്റ്, ഹിയർ.

0: ഏതാണ് വിഷ്ണു? പറഞ്ഞു പറഞ്ഞു. ഏ കൺഗ്രാറ്റുലേഷൻസ്! വൺ വൺ സിനിമാ പ്രേമി പാട്ടുപ്രേമിയാണെന്ന് തോന്നുന്നല്ലോ. ആണല്ലേ. ഞാൻ പ്രത്യേകിച്ച് ആക്ച്വലി ഇപ്പം റെട്രോ ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പഴയ പാട്ടുകൾ തന്നെ ചൂസ് ചെയ്തത്. എവിടെയാണ് നാട്ടിൽ വിഷ്ണുവിന്റെ വീട്?
1: കോട്ടയം.
0: കോട്ടയത്ത് എവിടെ? തിരുവഞ്ചൂർ. ആഹാ, അടിപൊളി. ഇപ്പം ദുബായിലാണോ ഷാർജയിലാണോ? ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോയിക്കൊണ്ട് പോയിരിക്കാന്ന് പറഞ്ഞല്ലേ. ഓൾറൈറ്റ്. അപ്പൊ എന്താണേലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലെറ്റ് സീ. അങ്ങനെ ഭാഗ്യം ഉദിച്ചാൽ ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് കിട്ടാൻ പോകുന്നത്
1: കേട്ടോ.
0: ഓൾറൈറ്റ് വിഷ്ണു. അപ്പൊ എന്തായാലും വിഷ്ണുവാണ് നമ്മൾക്കിപ്പോ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഒരുപാട് കോൾസ് അങ്ങനെ നിരതര വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് വിഷ്ണുവിനെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, കാരണം വിഷ്ണു മൂന്നെണ്ണം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണേലും അടിപൊളി. നിങ്ങൾക്ക് നാളെയും മറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വരുന്നതാണ്. തിരക്ക് തിരക്ക് പിടിക്കണ്ട, ഇതെല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മെസ്സേജ് അയക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വിഷ്ണുവായിരുന്നു ഇന്നത്തെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: ഓൾറൈറ്റ്. നമ്മുടെ റോഡിലെ ട്രാഫിക് ഇച്ചിരി ഒന്ന് ശാന്തമായിട്ടുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ മണിക്കൂറത്തെ ട്രാഫിക്? എല്ലായിടത്തും നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് എമിറേറ്റ്സ് റോഡ് ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, സ്ലോ മൂവിംഗിലേക്ക് ആയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡും അതുപോലെ തന്നെ. എന്തായാലും വലിയ വ്യത്യാസമില്ല, ബമ്പർ ടു ബമ്പർ എല്ലായിടത്തെയും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ റോഡുകളും, ഈവൻ ഷെയ്ഖ് സാ റോഡ് പോലും ചെറിയ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
11: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
13: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ട.
13: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
13: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: ആരോഗ്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നിങ്ങളുടെ ദുബായിൽ താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ദേവാ ബില്ല് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ സമ്മറിൽ? ആക്ച്വലി നല്ല രീതിയിൽ ബില്ല് വന്ന കുറേ പേരുണ്ട്. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിന്ററിനെ സംബന്ധിച്ച് ഒരു 200-300 ദിർഹംസ് എനിക്ക് കൂടുതലാണ് ഈ സമ്മറിൽ വരുന്നത്. കാരണം നമ്മുടെ എസിയുടെ കൺസപ്ഷൻ അത്രയും കൂടുതലാണ്. അത് മാത്രമല്ല, ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇതായിരുന്നു, ചില്ല ഫ്രീ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം എ സിയാണ്. അപ്പം എല്ലാം കൊണ്ട് നല്ല, പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ പ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനും എ സി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എ സി അങ്ങനെ യൂസ് അത്രയും എന്താ പറയുന്നത് റെസ്ട്രിക്ട് ചെയ്യാറില്ല. എന്നാലും ഒന്നൊക്കെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ അതും അങ്ങനെയാണല്ലോ. എന്നാലും എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാലും ആ ഒരു റേഞ്ച് നമുക്ക് വരാറുണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ ബില്ല് കേൾക്കായിരുന്നു. ഒരു നാല് പേരടങ്ങുന്ന ഒരു ഫാമിലിയിൽ ആൾക്ക് വന്നിരിക്കുന്നത് 3,500 ദിർഹംസാണ് ഒരു മാസത്തെ ബില്ല് വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് സി എന്തുകൊണ്ടാണ് ബില്ല് വന്നത്. അദ്ദേഹം ദേവലെ വിളിച്ചു ചോദിച്ചു പറഞ്ഞത് നിങ്ങളുടെ യൂസേജ് തന്നെയാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ഇത് വരുന്ന സമയത്ത്, ബില്ല് വരുന്ന സമയത്തെ അതിനകത്ത് ഫുട് പ്രിൻസ്, അതുപോലെ കാർബണിൻ്റെ ഇത്, അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഇത്, ഇലക്ട്രിസിറ്റിയുടെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. അത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മനസ്സിലാവും. എൻ്റെ ഈ വട്ടത്തെ ബില്ല് വന്ന സമയത്ത് നമുക്ക് മിനിഞ്ഞാന്നായിരുന്നു, 15th ബില്ല് ജനറേറ്റ് ചെയ്യണേ. 14th വൈകിട്ട് ജനറേറ്റ് ചെയ്യും, 15th നമുക്ക് വരും. അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് അവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈ സമ്മർ ടൈമിൽ പീക്ക് ലോഡ് അവേഴ്സ് എന്ന് പറയുന്ന 12 AM തൊട്ട് വൈകുന്നേരം 6 PM വരെയാണ്. അതായത് 12 PM to 6 PM ആണ് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പീക്ക് അവേഴ്സായിട്ട് അവർ വെച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ലോഡ് കുറച്ച് കൺസ്യൂം ചെയ്യാനും ഇലക്ട്രിസിറ്റിയും വാട്ടറിൻ്റെ കൺസപ്ഷൻ ഈ ഒരു സമയത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അവർ പറഞ്ഞത്. പക്ഷേ ഇതിന് അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഹയർ റേറ്റ്സ് ഞങ്ങൾ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പീക്ക് ലോഡ് അവേഴ്സ്, അത് ഒരു പക്ഷേ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ 3,500-4,000 അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലാണ് അദ്ദേഹം വെൽ ഡിഫൈനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം തന്നെയാണ്. ഈ 12 തൊട്ട് 6 വരെ ഒരു പക്ഷേ നമ്മൾ ലോഡ് കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ ആ ഒരു സമ്മർ കാലഘട്ടത്തിൽ നമുക്ക് കറണ്ട് എനർജി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളവരൊക്കെ പറയുന്നത്. നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ KCV രാത്രി 10 കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് വാഷിംഗ് മെഷീന്, നമ്മൾ വെള്ളം മോട്ടർ വെള്ളം അടിക്കുന്നതിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി 10 കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോഡ് കുറവാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വന്നവരറിയാം ആ ഒരു സംഭവം. പ്രത്യേകിച്ച് ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസാണ്. എൻ്റെ ഞങ്ങളുടെ വീട് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ്, എന്നാൽ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ വീടൊക്കെ നിൽക്കുന്നത് പഞ്ചായത്തിലാണ്. എന്നാ ഡിഫറൻസാണെന്നറിയോ, കറണ്ട് ചാർജ് തമ്മിൽ സത്യം പറഞ്ഞാൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആനയാടും പോലെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ 12 തൊട്ട് 6 വരെ നിങ്ങൾ ആ ഒന്ന് കട്ട് ചെയ്താൽ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഇന്ന് ബില്ലിൽ ഇളവ് വന്ന് വരാൻ സാധ്യത ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പീക്ക് അവർ എന്ന് പറഞ്ഞിട്ട് പീക്ക് ലോഡ് എടുക്കുന്ന ഒരു അവർ എന്ന് പറഞ്ഞിട്ട് 12 PM to 6 PM എന്നുള്ളത് ദേവേൽ ഒഫീഷ്യലി തന്നെ കൊടുത്തിട്ടുണ്ട്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
0: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
7: ഏറ്റവും
8: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050 000 2918.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വൈദ്യുതിയിൽ കേരളം സുപ്രീം കോടതിയിൽ. മദ്യനയം ജനാഭിപ്രായം തേടി വീതി സതീശൻ സർക്കാർ. തോൽവി തുറന്ന് സംബന്ധിച്ച് CPM ജനറൽ സെക്രട്ടറി. CPM വളരണം മുന്നേറണമെന്ന് പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിന് എതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമായി ഹിമാചൽ പ്രദേശിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും. ആലപ്പുഴ MPയും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖുവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വൈദ്യുതി ലഭ്യമാക്കാൻ ധാരണയായത്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കാവുന്നത്. ഫീസ് ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിന് പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടി രൂപയാണ് അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നേരിട്ട് എത്തും. പ്രളയബാധിതരായ കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23-ന് ആരംഭിക്കും. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും മെയിൽ ID വഴി നേരിട്ട് അറിയിക്കാം. MIN.CO.EX@kerala.gov.in എന്ന ഇമെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ചിന്താ ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ഗുരുതര പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇവർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തത് NDPS ക്രിമിനൽ കേസിൽ പ്രതിയായ രാകേഷ് എന്ന വ്യക്തിയോടൊപ്പമെന്നാണ് കണ്ടെത്തൽ. എല്ലാക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് LDF എന്നും എതിർപ്പ് ഉയരണമെങ്കിൽ CPM വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച CPM വിശാല സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേന്ദ്രവും BJPയും പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നു. രാജ്യത്ത് പൊതുവായി വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്നു. RSS അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വഖഫ് വിഷയത്തിൽ VD സതീശൻ സർക്കാരും RSS അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നു എന്നും പിണറായി വിജയന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സിപിഎമ്മിന്റെ ഭാഗത്തും ചെറുതും വലുതുമായ പോരായ്മയുണ്ടായിരുന്നു എന്നും സിപിഎം ജനറൽ സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. വീഴ്ചകളെല്ലാം തങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സിപിഎം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതുൾപ്പെടെ നിരവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടും അതിനെയെല്ലാം മറച്ചുവെച്ച് ഇടതുമുന്നണിക്കെതിരെ നഗ്നമായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും എം എ ബേബി. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഇടതു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഎമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിജയ് സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ടി വി കെ സഖ്യത്തിനെതിരെ മത്സരിക്കുന്നത്. തെറ്റായ വാർത്തകളെയും വ്യാജ പ്രചരണങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഏകീകൃതമായ ഗൾഫ് മാധ്യമ നയം വേണമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ബുദൈവി. ദുബായിൽ നടന്ന അറബ് മീഡിയ സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തിഹാദ് റെയിലിന് ദുബായിൽ രണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ജനറൽ മഥർ അൽ തയർ. ഇതിലൊന്ന് അൽ യലായി സ്റ്റേഷനാണ്. രണ്ടാമത്തെ സ്റ്റേഷൻ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ദുബായിലെ റെയിൽ ശൃംഖല മെട്രോ ലൈനുകളുമായി ബന്ധിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ആർടിഎ വ്യക്തമാക്കി. യുവയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ജേസിൽ പുതിയ സാഹസിക ട്രക്കിംഗ് അനുഭവം വരുന്നു. ഏതാണ്ട് 80 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രാൻഡ് ലൂപ്പ് പാതയും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ക്ലൈംബിംഗ് ട്രെയിലും പദ്ധതിയുടെ ഭാഗമാണ്. റാസൽ ഖൈമയിലെ മലനിരകളെ കൂടുതൽ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Very good morning. Dubai ഇപ്പോ സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 56% ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning. Welcome back. Home 92.2 FM. Swagatham. Brand new day. And September 16th. Wednesday. പുതിനാഴ്ചയിൽ നിൽക്കുന്നു. സമയം 9 കഴിഞ്ഞ് 13 മിനിറ്റ്. ഞാൻ ആക്ച്വലി നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേര് രാവിലെ ചോദിച്ചിരുന്നു വീണ്ടും, അക്ഷയ 0.4% നമ്മുടെ നാട്ടിലെ UPA എന്താണ് കറക്റ്റായിട്ടുള്ള വിവരം എന്നുള്ളൊരു കാര്യം. ആക്ച്വലി പലയിടത്തും പല രീതിയിലാണ്. അപ്പം ഞാൻ ഒരു 3-4 പത്രം വായിച്ചിട്ടാണ് ഇത് എന്താണ് എക്സാക്ട്ലി ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതായത് 2,000 രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തിഗത വ്യാപാരിയുടെ ആക്ച്വലി UPI ഇടപാടുകളാണെന്നുണ്ടെങ്കിൽ 0.4% MDR നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആക്ച്വലി അത് പറഞ്ഞിട്ടുള്ളത് അതിനെ ഈ 2007 വന്നേക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭേദഗതിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളുടെ തുക എത്രയായാലും, ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ ഒരു കടം മേടിച്ച പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. ആ പണത്തിന് ഈ UPI വഴിയാണ് നമ്മൾ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സാക്ട്ലി അല്ല എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്നാൽ 2,000 രൂപയിൽ മുകളിൽ വ്യക്തിഗത വ്യാപാരി ഇടപാടുകൾക്ക് 0.4% MDR ബാധകമാകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഒക്ടോബർ 15 തൊട്ട്. വിച്ച് മീൻസ് നമ്മളൊന്ന് കടയിൽ പോയി സാധനം മേടിച്ചാൽ 2,000 രൂപയെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റൂ. അത് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. കൂടാതെ 75,000 രൂപയിൽ അതിൽ കൂടുതലോ ഉള്ള ഉയർന്ന മൂല്യ ഇടപാടുകൾക്ക് MDR പരമാവധി 300 രൂപയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനിയും ടെലികോം, റെയിൽവേ, ഇൻഷുറൻസ്, ഇന്ധനം, കാർഷിക ഇടപാടുകൾ എന്നീ മേഖലയിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നിശ്ചിത 5 രൂപയായിരിക്കും MDR എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ക്ലിയറായില്ലേ? ഇത് കൂടുതലൊന്നുമില്ല പറയാൻ, വളരെ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ കൊടുക്കുന്ന ഇടപാടുകൾ ഫ്രീ ആണ്. അതിനുശേഷം 2,000 രൂപയിൽ മേലെ നമ്മൾ പലചരക്ക് കടയിൽ പോകുന്നു, നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്നു, ചോക്ലേറ്റ് മേടിക്കുന്നു, ഐസ്ക്രീം മേടിക്കുന്നു, ഇതിനെല്ലാം ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ എന്താ പറയുന്നത്, ടാക്സ് ടാക്സ് അവിടെ ഉണ്ടാവും. അതിനൊക്കെ ഉപരി നമ്മൾ UPI ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്ക് ടു അവർ ഓൾഡ് സിസ്റ്റം, നമ്മുടെ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ടാപ്പ് സിസ്റ്റം, അത് തന്നെയല്ലേ നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടബിൾ. നമ്മുടെ മറ്റേത് എവിടെ പോകുന്നു അല്ലെങ്കിൽ നമുക്കിത് പൈസ അയക്കാനായിട്ട് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് പേടിയുണ്ടാവും ഈ നമ്പറാണോ എനിക്ക് നാട്ടിൽ ചെല്ലുന്ന സമയത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ UPI ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും എപ്പോൾ നോക്കി സിങ്ക് ആക്കാൻ നോക്കിയാലും നടക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫോണിലാണ് ഏതെങ്കിലും കടയിലൊക്കെ ചെന്ന്, നമ്മുടെ രാത്രി ഫ്രണ്ട്സൊക്കെ ആയിട്ട് തട്ടുകടയിലൊക്കെ കഴിക്കാൻ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കേടി ഒരു 200 രൂപയ്ക്കണേ അടച്ചേക്കണേന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവളെ അടയ്ക്കുന്നവിടെ വരെ ഞാൻ അവിടെ നിൽക്കണം. അത് അതല്ലേ പുള്ളി കൺഫേം പറയാൻ പറ്റും. പക്ഷെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർ മക്കളെ നിങ്ങൾ നോക്കുമോ അത് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എന്തായാലും ആ കാർഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണേലും ഇതാണ് നാട്ടിലെ ഇനിയും 15 തൊട്ട് വരാൻ പോകുന്ന പുതിയ പരിഷ്കരിച്ച നിയമങ്ങൾ കാര്യങ്ങൾ. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പുതിയ തിയറി 1 തൊട്ട് തുടങ്ങുന്നു, 15 തൊട്ട് ഇതും തുടങ്ങുന്നു. ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും തൊട്ട് വരാൻ പോകുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
2: Song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour. Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.
9: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
10: ശ്രദ്ധിക്കാണോ
9: മോനെ? പോടാ, പോയി. വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
15: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2.

0: FM. സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
1: സെപ്റ്റംബർ 26 ന് അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
1: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
1: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Alright, let's go to Joy Alka's 9 grams Sornam 22 carat in the Keta Lord Avsaraman and the Galakatri Kita. Apo 9 grams Sornam Kilavikin on the Nagi Ipol, Eid contest Lingle Pangadakanam. So, shortest Awana, Ningle Chuina, the Ella, those on the Mulu Chodin Chodigim, Tape the Ningluthram. അത്രയും വേഗം നമുക്ക് പറയാം, അത്രയും വേഗം തന്നെ പറയാം കേട്ടോ. അപ്പം 0585829220 ഇതാണ് നമ്പർ, വാട്സ്ആപ്പ് നമ്പർ. ഇതിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇതാണ് ഫോമാറ്റ്. ഇതല്ലാത്ത വേറെ ഒരു ഫോമാറ്റിൽ വന്നാലും എടുക്കില്ല. ഞാൻ ചോദിച്ചോട്ടെ, രാവിലെ ഒരുപാട് പേര് ഈ പല ഫോർമാറ്റുകളിലും ഇവിടെ 922 സ്പേസ് നിങ്ങളുടെ പേരും ഹോം കേരള സ്പേസ് നിങ്ങളുടെ പേരും ഒക്കെ അയക്കുന്നുണ്ട്. ഫോർമാറ്റിൽ ഉത്തരം പറയാതെ നിങ്ങൾ എങ്ങനെ അയച്ചാലും അതിനകത്ത് കയറില്ല. നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്ക്, മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്ക്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്ക്, എന്നിട്ടായിരിക്കും നിങ്ങൾ വെറുതെ ഒരു ഓപ്പൺ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമായിരിക്കാം, നിങ്ങൾ ഫോർമാറ്റൊക്കെ കറക്റ്റാണ്, അതിനകത്തോട് ആൻസറോടെ കിട്ടിയാൽ മതി. അപ്പോൾ എന്താണേലും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേക്ക്. ഓക്കെ, ഇന്നത്തെ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മുടെ യു എയിലെ നാഷണൽ ബ്രാൻഡിൻ്റെ ലോഗോ, യു എ നാഷണൽ ബ്രാൻഡിൻ്റെ ലോഗോ 7 ലൈൻസാണ്. ഓക്കെ, ആ 7 ലൈൻസിൻ്റെ ഒരു സ്ലോഗൻ ഉണ്ട്, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലോഗൻ ഉണ്ട് ഈ രാജ്യം പറയുന്നത്. അതെന്താണ്? അത് വളരെ ഷോർട്ടാണ് എൻ്റെ ആൻസർ. അതായത് യു എ നമ്മുടെ നേഷൻ്റെ ഒരു ബ്രാൻഡ് ലോഗോ ഉണ്ട്, 7 ലൈൻസാണ് ആ ലോഗോ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ലോഗോയ്ക്ക് ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ് ആ സ്ലോഗൻ? ആ 7 ലൈൻസിൻ്റെ സ്ലോഗൻ എന്താണ്? പെട്ടെന്ന് പറയാം. അപ്പം ഫോർമാറ്റ് വർക്കണ്ട. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ. എൻ്റെ പൊന്നുമക്കളെ, ഈ സമയത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ വൻ ഭാഗ്യവാന്മാരാണ്. രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കി നോക്കുമ്പം ഇതൊക്കെ നിസ്സാരം. ഈ എമിറേറ്റ്സ് റോഡൊക്കെ എന്തായിരുന്നു രാവിലെ? കടലായിരുന്നു കടൽ. അതാണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഈ സമയത്ത് കുറഞ്ഞിട്ടുണ്ട്. ട്രാഫിക് ഉണ്ട്, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിലാക്സേഷനിലാണ് ഇപ്പോൾ ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Home 92.2 FM first anniversary birthday bash.
0: Joya Lucas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya car rentals and Volcano LED solutions.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
1: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: One. Pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 GCC-യിൽ റിലീസിനെത്തുന്നു.
3: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: ഈ നമുക്കറിയാം ചില ബോളിവുഡ് സ്റ്റാർസൊക്കെ അന്നും ഇന്നും എന്നും അവർ നമ്മൾ കാണുമ്പോൾ തൊട്ട് ഒരുപോലെ ഇരിക്കുക. ഞാൻ ദ റോക്ക് എന്ന് പറയുന്ന ആൾ WWE തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇന്നും അദ്ദേഹത്തിന് ഒരു മാറ്റവും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ. 22 kg ആണ് അദ്ദേഹം ഇതിനു വേണ്ടി കുറച്ചിരിക്കുന്നത്. സി ബോഡി ബിൽഡേഴ്സിനെ സംബന്ധിച്ച് 22 kg ഒക്കെ കുറയ്ക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കാണ്. വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്താൽ മതി, പക്ഷെ മസിൽ ഉള്ളവർക്കാണെങ്കിൽ, മസിൽ വെച്ച് ബിൽഡ് ചെയ്തവർക്കാണെങ്കിൽ ഇച്ചിരി ടഫാണ് ഈ 22 kg ഒക്കെ കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ ലിസ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്നതാണ് ഒരു പുതിയൊരു സിനിമ. അതിനകത്ത് വ്യത്യസ്തകരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം വരുന്നത്. അതിനകത്താണ് 127 kg നിന്നാണ് അദ്ദേഹം ഏകദേശം 106 kg ഇപ്പോൾ കുറച്ചിരിക്കുന്നത്, ശരീരഭാരം കുറച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആരാധകരൊക്കെ ഭയങ്കര രീതിയിൽ അദ്ദേഹത്തിനെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ഇതുകൂടെയുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ആ ഒരു ആക്ഷനും കോമഡിയും, നല്ല രീതിയിൽ കോമഡി വഴങ്ങുന്ന ഒരാളാണ്. പിന്നെ അമേരിക്കൻ പോലീസ് അല്ലെ മിലിറ്ററിയിൽ റോക്ക് ആ ഒരു യൂണിഫോമൊക്കെ ഇട്ടങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ പിന്നെ ഒന്നുമില്ല എനിക്ക് അത്രയും ഒരു എന്തോ ഒരു മാസായിട്ട് തോന്നുന്ന വേറെ ഒരാളും എനിക്ക് തോന്നില്ല. ഒരു പക്ഷേ നമ്മൾ അത്രയും കണ്ടു പരിചയിച്ച് വളർന്നത് കൊണ്ടാവാം കേട്ടോ. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ WWE ഒരു ഫാനായിരുന്നു. അന്ന് തൊട്ട് ഇദ്ദേഹത്തെ കാണുന്നത് കൊണ്ടാവാം ആ ഒരു ആരാധന മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹം നമുക്ക് സി നമുക്ക് എല്ലാവർക്കും ഇത് പറ്റും കേട്ടോ. നമുക്ക് അവരെക്കാട്ടിൽ നമ്മളെക്കാട്ടിൽ ബിസി സ്കെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവർക്കൊക്കെ ഈ ട്രാൻസ്ഫോർമേഷൻ ഈസിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പം അതായത് ഇച്ചിരി എന്താ പറയുന്നത് വണ്ണമൊക്കെ വെച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് വണ്ണം കുറയ്ക്കേണ്ട അത്ര എളുപ്പമൊന്നുമില്ല ജോലിയുടെ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞാൽ നീ ഡയറ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി, പിന്നെ ഒരു വൈകിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ നടക്കാൻ പോയി. നമ്മുടെ ഈ ഭക്ഷണമാണ് ഈ പ്രശ്നം. നമ്മുടെ ഈ ഭക്ഷണവും ചായയും ഈ രണ്ട് സാധനവും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ. ചായ ഒറ്റയടിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഒരു നിങ്ങൾ ഇന്നിപ്പോൾ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ മേടിച്ചോ, അത് നിങ്ങൾ ആദ്യം ഒരു കാൽ ഗ്ലാസ് കുടിക്കുക, അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് കുടിക്കുക, പിന്നെ ഒരു അര ഗ്ലാസ് ആക്കുക, പിന്നെ അത് കാലാക്കുക, പിന്നെ ഒരു സിപ്പാക്കുക, എന്നിട്ട് അത് ഫുള്ളി കട്ട് ചെയ്യുക. പറ്റും, നമുക്ക് പറ്റാത്തതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ദ റോക്കിൻ്റെ. നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വർക്കൗട്ട് വീഡിയോസ് കാണാൻ സത്യം പറഞ്ഞാൽ പണ്ട് ഉണ്ണിമുഖം തന്നെ ഇതുപോലെ ഒരു വർക്കൗട്ട് വീഡിയോസ് ആണ്, ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കൗട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അതുപോലെ ടോബിനോയുടെ ഉണ്ട്, സൂര്യയുടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റാർസിൻ്റെ വർക്കൗട്ട് വീഡിയോസൊക്കെ സൂര്യൻ ജ്യോതികയുടെ ഒരുമിച്ച് ചെയ്യുന്ന വർക്കൗട്ട് വീഡിയോ ഒക്കെ എന്ത് രസമാണെന്നറിയാം. ഭയങ്കര മോട്ടിവേഷൻ നമുക്ക് ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണേലും അത്തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കയറി കാണുക കേട്ടോ. എന്തായാലും അടിപൊളിയാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. റോക്കാണ് ഇപ്പം ഏകദേശം 22 kg ഇപ്പോൾ കുറച്ചിരിക്കുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭാ കയ്യാങ്കളി കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നാളെ വി ശിവൻകുട്ടി ഹാജരാകണം. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, വ്യാപക പരിശോധന നടത്തി SIT. വൈദ്യുതിയിൽ കേരളം സുപ്രീം കോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച ഉത്തരവായി. കെ എം മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ്. ഈ കേസിൽ സാക്ഷിവിസ്താരം തിരുവനന്തപുരം CJM കോടതിയിൽ നടക്കാനിരിക്കെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഉത്തരവായത്. എല്ലാ പ്രതികളും നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്, വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ്. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട്, സ്വകാര്യ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ GST വകുപ്പിന്റെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് റെയ്ഡെന്നാണ് റിപ്പോർട്ട്. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാം. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കാവുന്ന ഫീസ്. ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിനു പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. സർക്കാർ ഓഫീസുകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണികൾ അയക്കാൻ 5 ലക്ഷത്തിലേറെ വ്യാജ ജിമെയിൽ ഐഡികൾ ഉപയോഗിച്ച റാക്കറ്റിനെ പിടികൂടിയതിനു പിന്നാലെ ഗൂഗിളിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. വ്യാപകമായി ജിമെയിൽ അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. ബോംബ് ഭീഷണികൾ നടത്തിയതിൽ ഗൂഗിളിനുണ്ടായ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ചായിരിക്കും ഇന്ത്യയിൽ ചോദ്യം ചെയ്യൽ. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ ശക്തമാക്കുന്നതിനായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ റീജിയണൽ സെന്റർ സ്ഥാപിക്കാൻ ഉത്തർപ്രദേശ് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സൌജന്യമായി ഭൂമി കൈമാറാനുള്ള നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23-ന്. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. MIN.CO.EX@Kerala.GOV.IN എന്ന മെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ഇടതു നേതാവ് ചിന്ത ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷം ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ആര്യ എസിനെതിരെയാണ് നടപടി. സിപിഎമ്മിൽ അസാധാരണ തിരുത്തൽ നടപടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കേന്ദ്ര നേതൃത്വം ശാസിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായ ചുമതല നിർവഹിക്കുന്നതിൽ എം വി ഗോവിന്ദന് വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടിയ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന് ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൽ സിപിഎമ്മിന് പുതു ഊർജ്ജം പകരാൻ ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗ സമാപന ദിവസം അസാധാരണ നടപടികളാണ് ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ, തിരുവനന്തപുരത്ത് നിന്ന് വി ശിവൻകുട്ടി, പാലക്കാട്ട് നിന്ന് എം പി രാജേഷ് എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുതായി ഇടം നേടിയത്. ടി പി രാമകൃഷ്ണന് പകരം പി രാജീവ് ഇടതുമുന്നണി കൺവീനറാകും. ആദ്യ രണ്ട് ദിവസത്തെ ചർച്ചകളിൽ ഉയർന്നുവന്ന വിമർശനങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. സിപിഎമ്മിലെ കീഴ്വഴക്കമനുസരിച്ച് സംസ്ഥാന സെക്രട്ടറിയെ ശാസിക്കുന്നത് അപൂർവമാണ്. അതോടൊപ്പം പുനഃസംഘടനാ പാർട്ടി സമ്മേളനങ്ങളിൽ എന്ന പതിവ് രീതിക്കും മാറ്റം വന്നു. എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് എൽ ഡി എഫ് എന്നും എതിർപ്പ് ഉയർണമെങ്കിൽ സിപിഎം വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സിപിഎം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സിപിഎമ്മിന്റെ ഭാഗത്ത് ചെറുതും വലുതുമായ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി. സമുദ്രപാതയായ ബാബൽ ബന്ധം കൂടി അടച്ചാൽ താങ്ങാനാകില്ലെന്ന് ഖത്തർ. ഹോർമുസ് അടഞ്ഞതിന്റെ കെടുതികൾ ലോകം അനുഭവിക്കുന്നു. സമുദ്രപാതകൾ സുരക്ഷിതമാക്കാൻ ലോകം ഒന്നിക്കണമെന്നും സമാധാന ശ്രമത്തിനായുള്ള ഒരു നിമിഷം പോലും പാഴാക്കില്ലെന്നും ഖത്തർ. സമുദ്രസഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുഎയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കായി മെറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫിൽസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33-ാമത് പതിപ്പ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിച്ചു. സന്ദർശനത്തിനിടെ കുവൈറ്റ് എയർവേസ്, ബഹ്റൈൻ, ഖത്തർ എയർവേസ്, ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പ്, ഇത്തിഹാദ് എയർവേസ്, സ്പെയിൻ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ അന്താരാഷ്ട്ര പവലിയനുകൾ അദ്ദേഹം നടന്നുകണ്ടു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തവണ മേളയിൽ എത്തിയത്. സഞ്ജു വി സാംസന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക്. 31 പന്തുകളും 7 വിക്കറ്റുകളും ബാക്കി നിൽക്കെ ഇന്ത്യ എത്തി. വിജയത്തോടെ 3 മത്സരങ്ങളിറങ്ങിയ പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കി. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു വി സാംസൺ 22 പന്തിൽ നിന്നാണ് 57 റൺസ് എടുത്തത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൌദി അൽ നസറിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് അലൈൻ ക്ലബ്. അലൈൻ എഫ് സി മൈതാനത്ത് നടന്ന മത്സരത്തിലാണ് തകർപ്പൻ ജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning, Dhwal. ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Dubai-le ipo the temperature 36 degrees Celsius aanu rekhapadithirikkunnu.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sandunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഇനി ഒരു മാസം കൂടെ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവാനായിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ മിസ്സായിരുന്ന ഒരു സംഭവമാണ്, ഒരു പാതിക്ക് വെച്ച് കെട്ടുപോയ പോലത്തെ ഒരു സംഭവമായിരുന്നു 30th എഡിഷൻ. എന്നാൽ 31st എഡിഷൻ ഏറ്റവും വിജയകരമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ വട്ടം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ VIP പാക്കേജ് ഒക്കെ തന്നെ ഓൾറെഡി പ്രീ ബുക്കിംഗ് ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കൊക്കക്കോള അരീനയുടെ സൈറ്റിലൂടെ ആയിരിക്കും ഈ പ്രീ ബുക്കിംഗ് 31st സീസണിൻ്റെ കിട്ടാനായിട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നത്. September 21st to 25th വരെയാണ്. ആൻഡ് പബ്ലിക്കിന് വേണ്ടി സൈറ്റ്സ് ഓപ്പൺ ആക്കുന്നത് September 26th പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ റേറ്റ് കാർഡ് വന്നിട്ടുള്ളത് ഒരു മിനിറ്റ്, ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അയ്യോ പെട്ടെന്ന് റേറ്റ് കാർഡ് മാഞ്ഞു പോയി. സിൽവറും ഗോൾഡും യെസ് കിട്ടി. നമ്മുടെ ഡയമണ്ട് പാക്കേജിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് കാർഡ് വരുന്നത് ദിറംസ് 7,900 ദിറംസ് ആണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. പ്രയോറിറ്റി ബുക്കിംഗ് ഫീസായിട്ട് 1,000 ദിറംസും. ഇനി പ്ലാറ്റിനം ആണ് നോക്കുന്നതെങ്കിൽ 3,490 ദിറംസ് ആണ്. ഗോൾഡ് ആണ് നോക്കുന്നതെങ്കിൽ 2,490. സിൽവർ ആണ് നോക്കുന്നതെങ്കിൽ 1,890 ദിറംസ് ആണ് ഇതിൻ്റെ വരുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ വട്ടം അവരൊരു ഒരു VIP ബുക്ക് റിലീസാക്കുന്നുണ്ട് ഇതിൻ്റെ നമ്മുടെ ഗ്ലോബൽ വില്ലേജിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ കുറേയധികം സർപ്രൈസുകളൊക്കെ അടങ്ങിയേക്കുന്ന ഒരു സംതിങ് ഒരു ജേണി ബുക്കാണ് അവർ പറയുന്നത്. ഗ്ലോബൽ വില്ലേജിൻ്റെ സ്റ്റോറി ബുക്ക് എന്നുള്ള ഒരു ഡിസൈനിലാണ് അവർ ഇതിനകത്ത് പറയുന്നത്. പിന്നെ അറിയാം നമുക്ക് VIP പാർക്കിംഗ് സ്റ്റിക്കേഴ്സും അതുപോലെ പാർക്കിംഗ് കാർഡ്സും എൻട്രി ടിക്കറ്റും വണ്ടർ ബോസ് കാർഡ്സും അതുപോലെ തന്നെ ദുബായ് ഹോൾഡിങ്ങിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സസസ്സിൽ ഉള്ള കുറേയധികം പ്രിവിലേജസും ഒക്കെ തന്നെ ഈ ഒരു VIP കാർഡിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ ആദ്യം വന്ന കാലത്തൊക്കെ കാണുമായി ചില വണ്ടിയിൽ മാത്രമേ ഗ്ലോബൽ വില്ലേജിൻ്റെ VIP സ്റ്റിക്കർ എന്നൊക്കെ ഇങ്ങനെ എഴുതിയേക്കുന്നത് കൗതുകരമായിട്ട് നോക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് സംഭവം, ഇത് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ അറിയുന്നത്. അപ്പോൾ എന്താണെങ്കിലും 31st സീസണിൻ്റെ ഈ ഒരു VIP ടിക്കറ്റ്സ് ഒക്കെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനാണ്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കാണ്ടാ
9: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
9: അമ്മാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: September 26th
2: nalle paripadi.
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകമ്പാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചറിഞ്ഞിരുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Traffic situation നോക്കി കഴിഞ്ഞാൽ അല്ലിത്തെ ടോൾ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ലോങ് സ്ട്രെച്ച് ഒരു സ്ലോ മൂവിംഗ് ആണ് അവിടെയും കാണുന്നത് കേട്ടോ. ബാക്കി രാവിലത്തെ സിറ്റുവേഷൻ ഒക്കെ മാറി, ഷെയ്ഖ് സയ്യിദ് റോഡ് ഫ്രീ ആയി, അൽക്കിൽ റോഡും ഫ്രീ ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അൽക്കിൽ റോഡ് സ്റ്റാർട്ടിംഗ് ആ ബിസിനസ് ബേയുടെ പാരലായിട്ട് വരുന്ന റോഡുകൾ മാത്രമാണ് ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത് കേട്ടോ. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബസ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: സലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
4: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
4: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
7: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM. Swagatham, Akshay, and Nithya and join us. Good morning, Nithya. Namaskaram.
2: Very, very good morning.
1: എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു.
2: സുഖം, നല്ല കാലാവസ്ഥ. ഭയങ്കര സന്തോഷമായിട്ടാണ്.
1: തണുപ്പിലേക്ക് പോകാൻ പോകുന്നു. ആക്ച്വലി ഞാൻ നിത്യ ഇപ്പോ ഒരു കിഡിലൻ ടോപ്പിക്കാണ് ആക്ച്വലി ഇന്ന് നമ്മുടെ ഓ വാവുല് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും നിശബ്ദമായിട്ടുള്ള സ്ഥലം, ഒന്നല്ല ഒന്നിലേറെ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ?
2: അതെ, ഈ ശബ്ദ കോലാഹലങ്ങളിലൊക്കെ മാറി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും പറ്റുന്നതല്ല, അതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയം ഇടിപ്പ് വരെ കേൾക്കാൻ സാധിക്കുന്ന അത്ര 5 സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ
1: പറയുന്നത്.
2: ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യു എസ് എയിലേക്ക് പോവാം. ഒളിമ്പിക് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്, അതായത് ഇത് വാഷിംഗ്ടണിലെ ഈ പാർക്കിലാണ്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഈ കാടിന്റെ വന്യത എന്ന് പറയുമ്പോൾ ഇതൊരു നിശബ്ദതയില്ലേ, അതൊരു ഭീകരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് ഈ ഒളിമ്പിക് നാഷണൽ പാർക്ക്. ഏറ്റവും നിശബ്ദമായ സ്ഥലം.
1: ഓക്കെ,
2: അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹലിയകേല ക്രേറ്റർ എന്ന് പറയും. എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, ഹവായ് ദ്വീപിലുള്ള ഒരു അഗ്നിപർവ്വത ഗർത്തമാണ്. ഗർത്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഭയങ്കരമായ ആഴത്തിൽ ഇരുട്ട് മൂടിയ വളരെ അതാണ്. അപ്പൊ അത്ര, അതായത് വിജനമായതുകൊണ്ട് തന്നെ ഒരു സൂചി വീഴുന്ന ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്ന അത്ര നിശബ്ദതയാണ് ഇവിടെ.
1: ഭയാനകമായിരിക്കും അല്ലേ? സത്യം പറഞ്ഞ നിശബ്ദതയാണ് ഏറ്റവും വലിയ ഭയം ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല.
2: ഇനി മൂന്നാമത്തത് അന്റാർട്ടിക്ക ആണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള സ്ഥലം. മഞ്ഞു മൂടിയ ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അവിടെ ആകെപ്പാടുള്ളത് സയന്റിസ്റ്റുകൾ, ഗവേഷകർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു തരം നിശബ്ദതയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ദ ഫോർത്ത് വൺ, ഓർഫീൽഡ് ലബോറട്ടറീസ്. അതിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ലബോറട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യ നിർമ്മിതമാണെന്ന് മനസ്സിലായി കാണും. യെസ്, അപ്പൊ മനുഷ്യൻ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ മുറി, ഇതിന്റെ പേര് അനക്കോയിക് ചേംബർ എന്നാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ വോയിസ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ പോലും ശബ്ദം കേൾക്കാൻ പറ്റുന്നത്ര നിശബ്ദമായിട്ടുള്ള ഒരു ചേംബർ ആണ് ഈ അനക്കോയിക് ചേംബർ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അവിടെ എങ്ങനെ ജീവിക്കുന്നത്? ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഒരു മൊജാവെ എന്ന് പറയുന്ന ഒരു മരുഭൂമിയാണ്. 600 അടിയിലധികമുള്ള മണൽക്കുന്നുകളാണ് ഈ മരുഭൂമിയിലുള്ളത്. അപ്പോ തന്നെ നമുക്കറിയാലോ, ശബ്ദങ്ങളൊന്നുമില്ലാതെ തികച്ചും വിജനവും വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു എന്താ പറയാ, കെൽസോ ഡ്യൂൺസ്, ആ മണൽക്കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഹൃദയം ഇടിപ്പ് വരെ കേൾക്കാൻ സാധിക്കുന്ന 5 സ്ഥലം.
1: പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ,
2: അയ്യോ,
1: ഞങ്ങളുടെ ഇവിടുത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഭയങ്കര സൈലന്റ്. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കില്ല. റെക്കോർഡിംഗ് ഇവിടെയല്ല, എല്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോ.
2: പക്ഷേ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇറങ്ങി, മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു ഷോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി മനുഷ്യനെ കാണാൻ പറ്റും. എനിക്ക് ഒട്ടും പറ്റില്ല, എനിക്ക് ഏറ്റവും പേടി നിശബ്ദതയാണ്.
1: ഓ ശരി, എന്തായാലും ഈ പറഞ്ഞ 5 സ്ഥലങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ പറയാം.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പിസ്റ്റൾ നമ്പർ 1634 7271.
7: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
8: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
7: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
0: September 17 GCC റിലീസിനെത്തുന്നു.
7: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
9: ഞാൻ കാത്തിരിക്കും.
10: You are listening to Home 92.2 FM. Home is a feeling.
11: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: സംഭവം മസാല കോഫിയാണ് ഇത് എടുത്തെങ്കിലും ഇത് കേരളക്കര മുഴുവൻ ഏറ്റെടുത്തേക്കുന്ന ഒരു പാട്ടാണ് ആലായാൽ തറ വീണം എന്ന് പറയുന്നത്. ഇത് ഏത് ഒക്കേഷനിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എനിവേസ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
0: Hello, Sheeba enjoying chindana. Good morning, Sheeba. Namaskaram.
2: ഗുഡ് മോർണിംഗ് അക്ഷയ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ആക്ച്വലി ഞാൻ ശിവയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ ഈ എന്താ പറയണേ, ഈ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങൾ അത് കേരളത്തിലെ ചില സ്ഥലങ്ങളുമായിട്ട് സാദൃശ്യം, അതായത് തമിഴ്നാട്ടുകാർക്കുള്ള ചില സ്ഥലങ്ങൾ കേരളത്തിൽ നമുക്ക് മലയാളികൾക്കും അതിന് സാദൃശ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കാരണം ഇപ്പത്തെ ആ പാട്ടല്ലേ,
2: അതെ, ഇപ്പൊ നമ്മുടെ ആ കേരള നാട് എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, പ്രിയയും നരേനും ചേർന്ന് പാടിയത്, വിജയ് നരേനും ചേർന്ന് പാടിയ ചേട്ടാ കേരളം.

0: ഓക്കെ, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഓരോന്നിനും ഓരോ കോറിലേഷൻ ആണ്
1: പറയുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയതിനു ശേഷം തന്നെ ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും സാദൃശ്യമുള്ള എന്തൊക്കെയെന്നുള്ളതാണ് ഇപ്പോഴത്തെ വർത്തമാനം.
0: ഓക്കെ ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തമിഴ്നാട്ടുകാർ. എന്തൊക്കെയാണ്
1: തമിഴ്നാട്ടുകാർ പറയുന്നത്? നമുക്ക് കൊല്ലിമലയുണ്ട്, നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നു.
0: തമിഴ്നാട്ടിലെ
1: തമിഴ്നാട്ടിലെ കൊല്ലിമല.
0: ശരി, ഞാൻ നോക്കട്ടെ. കൊല്ലിമല നമുക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാടിന് കൊല്ലിമല, നമുക്ക് അങ്ങനെയാണെങ്കിൽ പൊന്മുടിയുണ്ട്.
1: പൊന്മുടിയുണ്ട്. അവര് പറയുന്ന അവർക്ക് പിച്ചാവരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, നല്ല ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ആയിട്ട്.
0: കുമരകമല്ലേ, കുമരകം ഉണ്ട്, നമുക്ക് ആലപ്പുഴയുണ്ട്. കുറ്റാലത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വാലരുവി ഉണ്ട്.
1: പിന്നെ അവിടെ നല്ല ഊട്ടിയുണ്ട്, എല്ലാരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഊട്ടിയിൽ
0: നമുക്ക് മൂന്നാറുണ്ട്.
1: അവര് പറയുന്നുണ്ട് അവർക്ക് ഏർക്കാട് ഉണ്ട്,
0: നമുക്ക് വയനാടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ അവര് പറയും കൊടൈക്കനാൽ ഉണ്ടെന്ന്,
0: നമുക്ക് നമ്മുടെ ഇത്
1: വാഗമണ്ണുണ്ട്. അവര് പറയും ഞങ്ങളതാണ് കന്യാകുമാരി,
0: നമുക്ക് എന്താ വർക്കലയുണ്ട്.
1: പിന്നെ ഹൊഗനാക്കൽ, അതിന് പേര് ആ വെള്ളച്ചാട്ടത്തിന് പേര് നമുക്ക്
0: നമ്മുടെ ആതിരപ്പള്ളി, വേൾഡ് ഫേമസ്.
1: പിന്നെ നിറയെ ആനകളൊക്കെ ഇറങ്ങി നടക്കുന്ന മുതുമലയുണ്ട്,
0: നമുക്ക് തേക്കടിയില്ല.
1: അങ്ങനെയാണെങ്കിൽ അവര് പറയും ഞങ്ങൾക്ക് വാൽപ്പാറയുണ്ട്.
0: വാൽപ്പാറയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു പരുന്തുംപാറയുണ്ട്, അതുപോലെ നെല്ലിക്കൽ കല്ലുണ്ട്, അങ്ങനെ ഒരുപാട്
1: സ്ഥലമുണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാരും എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്
0: തമിഴ്നാടിന്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പാട്ടിന്റെ കൂടെ അവര് ഇതൊക്കെ ആഡ് ചെയ്യാൻ വേണമായിരുന്നേ ആഡ് ചെയ്യായിരുന്നു. എന്തായാലും നമുക്ക് സ്വന്തമായിട്ടുള്ള കുറെ കാര്യം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ പറയാനാണ്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭാ കയ്യാങ്കളി കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നാളെ വി ശിവൻകുട്ടി ഹാജരാകണം. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, വ്യാപക പരിശോധന നടത്തി SIT. വൈദ്യുതിയിൽ കേരളം സുപ്രീംകോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച ഉത്തരവായി. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ്. ഈ കേസിൽ സാക്ഷിവിസ്താരം തിരുവനന്തപുരം CJM കോടതിയിൽ നടക്കാനിരിക്കെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച ഉത്തരവായത്. എല്ലാ പ്രതികളും നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്, വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ്. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട്, സ്വകാര്യ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ GST വകുപ്പിന്റെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് റെയ്ഡെന്നാണ് റിപ്പോർട്ട്. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാം. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കാവുന്ന ഫീസ്. ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിനു പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. സർക്കാർ ഓഫീസുകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണികൾ അയക്കാൻ 5 ലക്ഷത്തിലേറെ വ്യാജ ജിമെയിൽ ഐഡികൾ ഉപയോഗിച്ച റാക്കറ്റിനെ പിടികൂടിയതിനു പിന്നാലെ ഗൂഗിളിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. വ്യാപകമായി ജിമെയിൽ അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. ബോംബ് ഭീഷണികൾ നടത്തിയതിൽ ഗൂഗിളിനുണ്ടായ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ചായിരിക്കും ഇന്ത്യയിൽ ചോദ്യം ചെയ്യൽ. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ ശക്തമാക്കുന്നതിനായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ റീജിയണൽ സെന്റർ സ്ഥാപിക്കാൻ ഉത്തർപ്രദേശ് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സൌജന്യമായി ഭൂമി കൈമാറാനുള്ള നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23-ന്. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. MIN.CO.EX@Kerala.GOV.IN എന്ന മെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ഇടതു നേതാവ് ചിന്ത ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷം ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ആര്യ എസിനെതിരെയാണ് നടപടി. CPMൽ അസാധാരണ തിരുത്തൽ നടപടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കേന്ദ്ര നേതൃത്വം ശാസിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായ ചുമതല നിർവഹിക്കുന്നതിൽ MV ഗോവിന്ദന് വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന് ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൽ സി പി എമ്മിന് പുതു ഊർജ്ജം പകരാൻ ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗ സമാപന ദിവസം അസാധാരണ നടപടികളാണ് ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ, തിരുവനന്തപുരത്ത് നിന്ന് വി ശിവൻകുട്ടി, പാലക്കാട്ട് നിന്ന് എം പി രാജേഷ് എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുതായി ഇടം നേടിയത്. ടി പി രാമകൃഷ്ണന് പകരം പി രാജീവ് ഇടതുമുന്നണി കൺവീനറാകും. ആദ്യ രണ്ട് ദിവസത്തെ ചർച്ചകളിൽ ഉയർന്നുവന്ന വിമർശനങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. സി പി എമ്മിലെ കീഴ്വഴക്കമനുസരിച്ച് സംസ്ഥാന സെക്രട്ടറിയെ ശാസിക്കുന്നത് അപൂർവമാണ്. അതോടൊപ്പം പുനഃസംഘടന പാർട്ടി സമ്മേളനങ്ങളിൽ എന്ന പതിവ് രീതിക്കും മാറ്റം വന്നു. എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് എൽ ഡി എഫ് എന്നും എതിർപ്പ് ഉയർണമെങ്കിൽ സി പി എം വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സി പി എം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സി പി എമ്മിന്റെ ഭാഗത്ത് ചെറുതും വലുതുമായ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി. സമുദ്രപാതയായ ബാബൽ മന്ദബ് കൂടി അടച്ചാൽ താങ്ങാനാകില്ലെന്ന് ഖത്തർ. ഹോർമുസ് അടഞ്ഞതിന്റെ കെടുതികൾ ലോകം അനുഭവിക്കുന്നു. സമുദ്രപാതകൾ സുരക്ഷിതമാക്കാൻ ലോകം ഒന്നിക്കണമെന്നും സമാധാന ശ്രമത്തിനായുള്ള ഒരു നിമിഷം പോലും പാഴാക്കില്ലെന്നും ഖത്തർ. സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കായി മെറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫിൽസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33-ാമത് പതിപ്പ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിച്ചു. സന്ദർശനത്തിനിടെ കുവൈറ്റ് എയർവേസ്, ബഹ്റൈൻ, ഖത്തർ എയർവേസ്, ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പ്, ഇത്തിഹാദ് എയർവേസ്, സ്പെയിൻ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ അന്താരാഷ്ട്ര പവലിയനുകൾ അദ്ദേഹം നടന്നുകണ്ടു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തവണ മേളയിൽ എത്തിയത്. സഞ്ജു വി സാംസന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് 31 പന്തുകളും 7 വിക്കറ്റുകളും ബാക്കി നിൽക്കെ ഇന്ത്യയെത്തി. വിജയത്തോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കി. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു വി സാംസൺ 22 പന്തിൽ നിന്നാണ് 57 റൺസ് എടുത്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൌദി അൽ നസറിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് അലൈൻ ക്ലബ്. അലൈൻ എഫ് സി മൈതാനത്ത് നടന്ന മത്സരത്തിലാണ് തകർപ്പൻ ജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening

0: मॉर्निंग विद नित्या।
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന ഈ ഷോയിലേക്ക്. അപ്പോൾ ഈ സമയം മുതൽ 2 മണിവരെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. വിശേഷങ്ങൾ മാത്രമല്ല, കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓരോരോ സമ്മാനങ്ങളെക്കുറിച്ച് പറയുകയും ക്വിസും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇനി ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൂടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുണ്ട്. എന്തായാലും ഹോം 92.2 FM ആനിവേഴ്സറി 5th. പക്ഷെ നമ്മൾ സമ്മാന നിമിഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് September 4th. അപ്പം എൻ്റെ തുടക്കം മുതൽ ഇന്ന് സമ്മാനങ്ങളെ കുറിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഗിഫ്റ്റ് കൂടെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചാലേ എനിക്കും സമാധാനമുള്ളൂ. അപ്പം എന്തായാലും ഇന്ന് പലരും എന്നോട് ചോദിച്ചേ ഇന്ന് രാവിലെ എന്താണ് ഈ ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്, എനിക്ക് പനിയൊന്നുമില്ല. പക്ഷെ ഇപ്പം പനി സീസണാണേ, അപ്പം എല്ലാവരും കൃത്യമായിട്ടൊന്ന് ചെക്കപ്പൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ലീവ് എടുക്കുന്നുണ്ട്, കാരണം ആർക്കും ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ പല ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും തുമ്മലും ചുമയും കണ്ണൊക്കെ ചുവന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇനി കാലാവസ്ഥ ഇങ്ങനെ മാറാൻ പോവാണല്ലേ. നമുക്കറിയാം ഇപ്പൊ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈവനിങ് കുറച്ചൊന്ന് പീക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും രാവിലെ വരുമ്പോൾ ഓക്കെയാണ്. ഇന്ന് തന്നെ ഞാൻ രാവിലെ ഒരു 9:30 ആ ടൈമിലൊക്കെ നോക്കുമ്പോൾ 33°C ആണ് കാണിക്കുന്നുള്ളൂ. സോ അത് നമുക്ക് എന്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് സമാധാനമുള്ള സമയമാണല്ലേ. എനിവേ എന്തായാലും ഇങ്ങനെ കുറഞ്ഞു നമ്മൾ നല്ലൊരു സിറ്റുവേഷനിലേക്ക് പോവാൻ പോവാണ്. സോ ഒരുപാട് പാർക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം യുവയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഷോ ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അടുത്ത പാട്ടിനൊക്കെ ശേഷം ഞാൻ എന്തായാലും സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM, first anniversary birthday bash.
7: Joy Alucas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions. September 26 എന്താ പരിപാടി?
3: September 26 പരിപാടി.
8: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: मॉर्निंग विद नित्या।
1: യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്നിത്യയാണ്. നമ്മൾ ദുബായിൽ താമസിക്കുന്ന നമ്മളെല്ലാവരും ഒരുപോലെ ആവേശത്തിലാക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതായത് ദുബായിലെ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ദുബായിലെ ചൂടൊക്കെ പതിയെ കുറഞ്ഞ് നമ്മളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല കാലാവസ്ഥ, അല്ലെങ്കിൽ ഒരു ചിൽ സീസൺ ദാ എത്താൻ പോവുകയാണ്. എന്താ പറയുക, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഇൻഡോർ ലൈഫിൽ ഒതുങ്ങിക്കൂടിയ നമ്മളെല്ലാവരും, കുട്ടികളാണെങ്കിലും ശരി, സി ആക്ച്വലി നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈവനിങ് ആയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും കോറിഡോറിൽ കിടന്ന് ഭയങ്കര ബഹളവും കളിയും ബഹളമായിരുന്നു. എന്ന് വെച്ചാൽ വേറെ മാർഗമില്ല പിള്ളേർക്ക്, കാരണം പുറത്തേക്ക് ഇറങ്ങിയ പൊള്ളുന്ന ചൂടല്ലേ, അവർ ആ ഒരു കോറിഡോർ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അപ്പോൾ വീട്ടിലിരുന്നൊക്കെ വോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പോയി. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും അല്ലേ. കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കൊന്നും വേറെ നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്കൊന്ന് കളിക്കാൻ ഇറങ്ങുന്നത്? ഈ ചൂട് കാരണം പെട്ടുപോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത് കാരണം നമ്മൾ സഹിക്കുന്നു, കുട്ടികൾ സഹിക്കുന്നു, മൊത്തം സഹനമായിരുന്നു. അതൊക്കെ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തായാലും അങ്ങനെ ഇൻഡോറിൽ കഴിഞ്ഞുകൂടിയ നമ്മളെല്ലാവർക്കും ഇനി പുറത്തിറങ്ങി പ്രകൃതിയും ഈ കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ദുബായിലെ പ്രധാനപ്പെട്ട ഔട്ട്ഡോർ ടൂറിസം ഡെസ്റ്റിനേഷൻസ് എല്ലാം അടുത്ത മാസം മുതൽ വിസിറ്റേഴ്സിനായിട്ട് വീണ്ടും അവരുടെ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്താ പറയുക, ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിൽ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഈ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജ് ആണ് അല്ലേ. എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസൺ വരുന്ന October 14th ബുധനാഴ്ച മുതൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഇനി അടുത്ത വർഷം മെയ് ഏതാണ്ട് ഒരു ഹാഫ് വരെ, അതായത് മെയ് ഒരു 17th വരെ ഈ ഒരു ഗ്ലോബൽ വില്ലേജിന്റെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും എന്നറിയുമ്പോൾ പ്രത്യേക ഒരു മഞ്ഞു ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നൊരു ഒരു അനുഭൂതിയാണ് അല്ലേ. അപ്പൊ ഇത്തവണ എ മോർ വണ്ടർഫുൾ വേൾഡ് എന്നൊരു മനോഹരമായിട്ടുള്ള തീമിലാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കൾച്ചർ ആയിക്കോട്ടെ, വ്യത്യസ്ത രാജ്യങ്ങളുടെ തനിമയേറുന്ന ഫുഡ് സ്റ്റോളുകളായിക്കോട്ടെ, പിന്നെ മികച്ച ഷോപ്പിംഗ് അനുഭവം, പിന്നെ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന എന്താ പറയുക, കാർണിവൽ റൈഡ്സ്, സാഹസിക പ്രകടനങ്ങളെല്ലാം ഇത്തവണയും ഉണ്ടാകും. അതിനകത്ത് ഡൗട്ടൊന്നുമില്ല, കുറച്ചുകൂടെ കൂടുന്നെങ്കിലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, ലോകോത്തര കലാകാരന്മാരുടെ ഡെയിലിയുള്ള സ്റ്റേജ് പെർഫോമൻസസ്, ആഴ്ചതോറുമുള്ള ഫയർ വർക്കുകൾ, കളർഫുൾ ആയിട്ടുള്ള എന്താ പാരഡൈസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 31st സീസണിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് മികച്ച കാര്യങ്ങൾ. ഇനിയും വാർത്തകൾ വരുന്നതേ ഉള്ളൂ, ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് നമ്മുടെ ദുബായിലെ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ചൈന പവലിയനിലെ ഡ്രസ്സുകൾ, ഇന്ത്യയിലെയും കശ്മീരിലെയും ജ്വല്ലറി കളക്ഷൻസ്, തായ്ലൻഡിലെ മാംഗോ ഐറ്റംസ്, നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ തായ്ലൻഡിൽ അല്ലേ പോയിട്ട് എന്തായാലും മാംഗോ റൈസും സ്റ്റിക്കി റൈസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ വരില്ല. ഇപ്പോൾ ഞാൻ പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എനിക്ക് ഫുഡ് സ്റ്റോളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മെയിൻ പോയിന്റ്. പിന്നെ മെയിൻ സ്റ്റേജിലെ പ്രോഗ്രാമുകൾ ഒന്ന് കാണുക, ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അട്രാക്ഷൻ നൽകുന്നത്. ഡ്രസ്സിനൊന്നും തൊടാൻ പറ്റില്ല, ആദ്യകാല ദിവസങ്ങളിലൊക്കെ നല്ല വിലയുണ്ടാവും. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കണ്ടുപോകാൻ രസമുണ്ട്. എല്ലാ പവലിയനുകളിലെയും പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ രസമുണ്ട്. പക്ഷെ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ മെയിൻ സ്റ്റേജിൽ നടക്കുന്ന ഷോയും പിന്നെ അതുപോലെ ഫുഡ് സ്റ്റോളുകളുമാണ്. വാങ്ങിയില്ലെങ്കിലും കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് അല്ലേ. എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഇതൊക്കെ ആവുമ്പോൾ അതിനോടൊപ്പം കഫേസ്, സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളുകൾ, 200+ ഡൈനിങ് ഓപ്ഷൻസ് ഒക്കെ നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് എത്താനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജ് മാത്രമല്ല, വിന്റർ സീസൺ എത്തുന്നതോടെ നമ്മുടെ ദുബായിലെ മറ്റ് പ്രധാന ഔട്ട്ഡോർ സ്പോർട്സ്, മിറാക്കിൾ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്തായാലും അടുത്ത മാസം ഒരു പാർട്ട് പാർട്ടായിട്ട് അതും സജീവമാകാൻ പോകണം. അപ്പോൾ കുടുംബത്തോടും കൂട്ടുകാരോടും ഒക്കെ ഒപ്പം സമയം ചെലവഴിക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നല്ല മനോഹരമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും ഇനി വരുന്ന മാസങ്ങൾ നമ്മളെ സഹായിക്കുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ചൂടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യവും പ്രഷറും സ്ട്രെസ്സും എല്ലാം ഒക്കെ ഉണ്ട്. ഇത് ഈ തണുപ്പ് കാലമാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം, ഒന്ന് സമാധാനമായിട്ടൊന്ന് യാത്ര ചെയ്യാം അല്ലേ, ഒന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാം, നടക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങളുടെ വിന്റർ ഔട്ടിങ്സും ഫാമിലി ട്രിപ്പുകളും ഷോപ്പിംഗ് പ്ലാനുകളും ഒക്കെ ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ. ടിക്കറ്റ് നിരക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീക്കെൻഡിലെ ദിവസങ്ങളിൽ 25 dirhams, വീക്കെൻഡുകളിൽ പിന്നെ 30 dirhams ഫിക്സ് ചെയ്തേക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ വില്ലേജുമായിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ ഇനിയിപ്പോൾ ഈ സീസൺ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഒക്കെ പരിചയപ്പെടുത്താം. ഇപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകുന്ന ടൈമായി കഴിഞ്ഞു. തമിഴ് ഹിറ്റ് കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇതാ നമ്മളും പ്ലേ ചെയ്യുന്നു. എൻജോയ് ദി സോങ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
4: 922 മദ്രാസ് മെയിൽ
3: പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
1: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എന്നാലും നമ്മളെ നമ്മുടെ യാത്രയിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് ആവേശത്തിലാക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇനി ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മറന്നുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മുടെ ജോയ് ആലക്കാസ് നൽകുന്ന 9 grams 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇവിടെ ആൾക്കാർ വെറുതെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചു തുടങ്ങി. എന്താ എന്ത് ചോദ്യമൊന്നും ഇല്ലേ, ഉത്തരവൊക്കെ അയക്കാൻ ഞങ്ങൾ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ആരെയും ആശങ്കപ്പെടുത്തുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ ഷോയ്ക്കും ഓരോരോ ചോദ്യങ്ങളാണ്, ഡിഫറെൻറ്റ് ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ആ ഷോ കഴിയുമ്പോൾ അത് അവിടെ തീർന്നു. ഓക്കെ, നെക്സ്റ്റ് ഷോയിലെ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഷോയിലെ ഉത്തരങ്ങൾ അയച്ചാൽ അതുകൊണ്ട് ഗുണമില്ല, കാരണം ആ ഒരു ടൈമിൽ ആ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് അത് എടുക്കാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു വാലിഡിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ഷോയിലേക്ക് അയക്കാതിരിക്കുക കേട്ടോ. അതുപോലെ ഈ ഷോ കഴിയുമ്പോൾ അടുത്ത ഷോയിലേക്കും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാ ദിവസവും കാത്തിരിക്കുന്ന ആ ജോ ആൽക്കാസ് നൽകുന്ന 9 grams 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ഇതാ.
0: Home of Birthday Bash. Win 9 grams of 22 carat gold. Brought to you by Joy Alukas, world's favorite jeweler.
1: Yes, അപ്പൊ നമ്മുടെ ജോയ് ആൽക്കാസ് ചോദ്യം ഇതാണ്, കേട്ടോളൂ. യുഎയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എമിറേറ്റ് ഏതാണ്? യുഎയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എമിറേറ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കാം. സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ. എന്തായാലും ലാസ്റ്റ് ഞാൻ കൃത്യമായിട്ട് അത് ഫൈനൽ എന്താ പറയുക കോൺടെസ്റ്റിലേക്ക് കടക്കാൻ പോകുന്ന ആളുടെ പേര് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വേഗം അയക്കുക. ജോയ് ആൽക്കാസ് 9 grams 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. യുഎയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എമിറേറ്റ് ഏത്? ലോകം മുഴുവൻ എടുത്താൽ പോലും ഈ ഒരു എമിറേറ്റിന് അത്ര തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാം, ഒരു ക്ലൂവിൻ്റെ ആവശ്യമില്ലെന്നറിയാം. സോ അയക്കേണ്ട ഫോർമാറ്റ് 922 എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്നതാണ്. ഇനി ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. യുഎയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എമിറേറ്റ്. റൈറ്റ് ആൻസേഴ്സ് അയച്ചുകൊണ്ടേയിരിക്കാം. യെസ്, നമ്മൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ യാത്രകളെ ആവേശത്തിലാക്കുന്നൊരു അപ്ഡേറ്റ് ഉണ്ട് എന്ന്. വേറൊന്നുമല്ല, നമ്മുടെ എത്തിഹാദ് എയർവേസും എത്തിഹാദ് റെയിലും തമ്മിൽ കൈകോർക്കുകയാണെന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തിക്കാം. എന്തൊക്കെയാണ് ഇനി വ്യോമ ഗതാഗതവും റെയിൽ ഗതാഗതവും തമ്മിൽ സമഗ്രമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് യാത്രക്കാർക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് നൽകാനാണ് ഈ രണ്ട് ടീമും കൂടി ഒരുമിക്കാൻ പോകുന്നത്. എന്നാലും ഈ ഒരു പുതിയ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വരുന്നതോടെ ഇനി വിമാന ട്രെയിൻ യാത്രകൾ കൂടുതൽ ലളിതവും ഹാപ്പി ആയിട്ട് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എന്നാലും ഇതിന്റെ ഭാഗമായിട്ട് എത്തിഹാദ് എയർവേസിന്റെയും എത്തിഹാദ് റെയിലിന്റെയും ബുക്കിംഗ് സർവീസസ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിക്കാനായിട്ടാണ് അവർ ആ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത് കേട്ടോ. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നെത്തുന്ന യാത്രക്കാർക്കോ അല്ലെങ്കിൽ യുഎയിൽ നിന്ന് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കോ തങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിനോടൊപ്പം തന്നെ അടുത്ത നമുക്ക് എത്താനുള്ള അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റും ഒരൊറ്റ സിസ്റ്റത്തിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത് മാത്രമല്ല, അബുദാബി സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെയും മുഹമ്മദ് ബിൻ സായിദ് സിറ്റി പാസഞ്ചർ സ്റ്റേഷനെയും തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന പ്രത്യേക ഡെഡിക്കേറ്റഡ് ഷട്ടിൽ സർവീസസും വരാൻ പോവുകയാണ്. വാവ്, പൊളിക്കും. എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാതൊരു തടസ്സമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഒന്ന് മാറി സഞ്ചരിക്കാൻ ഈ കണക്ടിവിറ്റി സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഇൻ ഫ്യൂച്ചർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ലഗേജ് ചെക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവരുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് യുഎയിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇവിടുത്തെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ വലിയൊരു ഉണർവ് തന്നെ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഈ എന്താ പറയുക, അബുദാബി, ദുബായ്, ഷാർജ, ഫുജേറ അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും കോർത്തിണക്കുന്ന ഈ ഒരു റെയിൽ ശൃംഖല എന്ന് പറയുന്നത് ഫ്ലൈറ്റ് സർവീസസുമായിട്ട് ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രവാസികൾക്കും അല്ലെങ്കിൽ ഇന്റർനാഷണൽ എന്താ പാസഞ്ചേഴ്സിനും ഒക്കെ അവരുടെ സ്വന്തം വാഹനങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഈ യുഎയിൽ ഉടനീളം വളരെ എന്താ പറയുക സുരക്ഷിതമായിട്ടും വളരെ കുറഞ്ഞ ചെലവിലും യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ വിമാനം ഇറങ്ങി മറ്റൊരു സിറ്റിയിലേക്ക് പോകുന്നത് പോലെയുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് ഇതോടുകൂടി ഒരു ശാശ്വത പരിഹാരം കാണാം അല്ലേ. അപ്പോൾ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ യാത്രക്കാരുടെ ടൈമിനും അവരുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രയത്നത്തിനും ഒക്കെ പ്രയത്നം ഒരുപോലെ ലാഭിക്കാൻ ഈ കൂട്ടുകെട്ട് എന്തായാലും സഹായിക്കും എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ വേറെ ഒരു കാര്യം ചിന്തിക്കേ വേണ്ട. എന്തായാലും ചുരുക്കത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വളരെ മികച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ട്രാവൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യുഎയിലെ ഈ ഒരു പുതിയ യാത്രാ വിശേഷങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ സമ്മാന നിമിഷങ്ങൾ മറക്കേണ്ട. ഇനി ചോദ്യം എന്തായാലും എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് മാത്രം ഞാനൊന്ന് പറയുകയാണ്. 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: One, pistol number 1634 7271.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Njan kaathirikkum.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You are listening

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭാ കയ്യാങ്കളി കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നാളെ വി ശിവൻകുട്ടി ഹാജരാകണം. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, വ്യാപക പരിശോധന നടത്തി SIT. വൈദ്യുതിയിൽ കേരളം സുപ്രീംകോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ച ഉത്തരവായി. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ്. ഈ കേസിൽ സാക്ഷിവിസ്താരം തിരുവനന്തപുരം CJM കോടതിയിൽ നടക്കാനിരിക്കെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച ഉത്തരവായത്. എല്ലാ പ്രതികളും നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്, വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ്. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട്, സ്വകാര്യ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ GST വകുപ്പിന്റെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് റെയ്ഡെന്നാണ് റിപ്പോർട്ട്. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാക്കുന്നു. ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,570 കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ UPI ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പുതിയ ഫീസ് ഘടന നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ ഉത്തരവ് പ്രകാരം വ്യക്തികൾ തമ്മിലുള്ള സാധാരണ പണമിടപാടുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. സാധാരണക്കാർക്ക് തികച്ചും സൌജന്യമായി തുടർന്നും UPI സേവനങ്ങൾ ഉപയോഗിക്കാം. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് 0.4% വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. ഒരു ഇടപാടിൽ പരമാവധി 300 രൂപ വരെയായിരിക്കും ഈടാക്കാവുന്ന ഫീസ്. ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നതിനു പകരം വ്യാപാരികളിൽ നിന്നായിരിക്കും ഈടാക്കുക. സർക്കാർ ഓഫീസുകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണികൾ അയക്കാൻ 500,000+ വ്യാജ ജിമെയിൽ ഐഡികൾ ഉപയോഗിച്ച റാക്കറ്റിനെ പിടികൂടിയതിനു പിന്നാലെ ഗൂഗിളിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. വ്യാപകമായി ജിമെയിൽ അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. ബോംബ് ഭീഷണികൾ നടത്തിയതിൽ ഗൂഗിളിനുണ്ടായ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ചായിരിക്കും ഇന്ത്യയിൽ ചോദ്യം ചെയ്യൽ. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ ശക്തമാക്കുന്നതിനായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ റീജിയണൽ സെന്റർ സ്ഥാപിക്കാൻ ഉത്തർപ്രദേശ് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സൌജന്യമായി ഭൂമി കൈമാറാനുള്ള നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്ക് സർക്കാർ ധനസഹായം അനുവദിച്ചു. 10,000 രൂപയാണ് ധനസഹായം. 25,648 കുടുംബങ്ങൾക്കായി 25 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മദ്യനയം രൂപീകരിക്കാൻ ജനാഭിപ്രായം തേടി സർക്കാർ. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയത്തിന്റെ ചർച്ചകൾ ഈ മാസം 23-ന്. ജനങ്ങൾക്ക് എക്സൈസ് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. MIN.CO.EX@Kerala.GOV.IN എന്ന മെയിൽ ID യിലേക്കാണ് നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടത്. ഇടതു നേതാവ് ചിന്ത ജെറോമിന്റെ PhD ബിരുദവുമായി ബന്ധപ്പെട്ട പ്രബന്ധം പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേരള സർവകലാശാല. 4-അംഗ ഉപസമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷം ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശന സമയത്ത് VVIP ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അംഗം ആര്യ എസിനെതിരെയാണ് നടപടി. CPMൽ അസാധാരണ തിരുത്തൽ നടപടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കേന്ദ്ര നേതൃത്വം ശാസിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായ ചുമതല നിർവഹിക്കുന്നതിൽ MV ഗോവിന്ദന് വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന് ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൽ സി പി എമ്മിന് പുതു ഊർജ്ജം പകരാൻ ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് സംഘടിപ്പിച്ച 3 ദിവസത്തെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗ സമാപന ദിവസം അസാധാരണ നടപടികളാണ് ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ, തിരുവനന്തപുരത്ത് നിന്ന് വി ശിവൻകുട്ടി, പാലക്കാട്ട് നിന്ന് എം പി രാജേഷ് എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുതായി ഇടം നേടിയത്. ടി പി രാമകൃഷ്ണന് പകരം പി രാജീവ് ഇടതുമുന്നണി കൺവീനറാകും. ആദ്യ 2 ദിവസത്തെ ചർച്ചകളിൽ ഉയർന്നുവന്ന വിമർശനങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. സി പി എമ്മിലെ കീഴ്വഴക്കമനുസരിച്ച് സംസ്ഥാന സെക്രട്ടറിയെ ശാസിക്കുന്നത് അപൂർവമാണ്. അതോടൊപ്പം പുനഃസംഘടനാ പാർട്ടി സമ്മേളനങ്ങളിൽ എന്ന പതിവ് രീതിക്കും മാറ്റം വന്നു. എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് എൽ ഡി എഫ് എന്നും എതിർപ്പ് ഉയർണമെങ്കിൽ സി പി എം വളരണമെന്നും മുന്നേറണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാ വഴിയിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമം നടക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച സി പി എം വിശാല സംസ്ഥാന സമിതി യോഗത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കടുത്ത തോൽവിയും തിരിച്ചടികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി. തീവ്ര വലതുപക്ഷ വർഗീയ സാമുദായിക ഏകീകരണം കേരളത്തിൽ നടന്നുവെന്നും തോൽവിക്കതൊരു പ്രധാന ഘടകമായിരുന്നുവെന്നും എം എ ബേബി. സി പി എമ്മിന്റെ ഭാഗത്ത് ചെറുതും വലുതുമായ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി. സമുദ്രപാതയായ ബാബൽ മന്ദബ് കൂടി അടച്ചാൽ താങ്ങാനാകില്ലെന്ന് ഖത്തർ. ഹോർമൂസ് അടഞ്ഞതിന്റെ കെടുതികൾ ലോകം അനുഭവിക്കുന്നു. സമുദ്രപാതകൾ സുരക്ഷിതമാക്കാൻ ലോകം ഒന്നിക്കണമെന്നും സമാധാന ശ്രമത്തിനായുള്ള ഒരു നിമിഷം പോലും പാഴാക്കില്ലെന്നും ഖത്തർ. സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കായി മെറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫിൽസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33-ാമത് പതിപ്പ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിച്ചു. സന്ദർശനത്തിനിടെ കുവൈറ്റ് എയർവേസ്, ബഹ്റൈൻ, ഖത്തർ എയർവേസ്, ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പ്, ഇത്തിഹാദ് എയർവേസ്, സ്പെയിൻ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ അന്താരാഷ്ട്ര പവലിയനുകൾ അദ്ദേഹം നടന്നുകണ്ടു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തവണ മേളയിൽ എത്തിയത്. സഞ്ജു വി സാംസന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് 31 പന്തുകളും 7 വിക്കറ്റുകളും ബാക്കി നിൽക്കെ ഇന്ത്യയെത്തി. വിജയത്തോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കി. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു വി സാംസൺ 22 പന്തിൽ നിന്നാണ് 57 റൺസ് എടുത്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൌദി അൽ നസറിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് അലൈൻ ക്ലബ്. അലൈൻ എഫ് സി മൈതാനത്ത് നടന്ന മത്സരത്തിലാണ് തകർപ്പൻ ജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 80%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.

0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Mint Morning with Nithya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഇന്ന് സെപ്റ്റംബർ 16. ഇതിനെന്താ മറ്റ് പ്രത്യേകതകൾ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം പറയേണ്ടിയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ 12 മണി കഴിഞ്ഞ് എത്തുമ്പോഴാണ് സിനിമ അല്ലെങ്കിൽ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാറുള്ളത് അല്ലേ. ഇന്ന് സെപ്റ്റംബർ 16 ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കും ഒക്കെ ഒരുപോലെ പ്രിയങ്കരിയായിട്ടുള്ള ദക്ഷിണേന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ നടി മീനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. പിന്നെ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച മീനയ്ക്ക് മിഡ് മോർണിംഗ് ഷോയിലൂടെ ഹോം 92.2 FM ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, എന്തായാലും മീനയുടെ ഈ ഒരു ജന്മദിനത്തോടനുബന്ധിച്ച് മോഹൻലാൽ അദ്ദേഹം എന്താ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ആണ് ഷെയർ ചെയ്തേക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയുടെ ബിഗ് അപ്ഡേറ്റോടെയാണ് മോഹൻലാൽ മീനയ്ക്ക് പിറന്നാൾ മധുരം പകർന്നിരിക്കുന്നത്. എത്രയോ സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തിരിക്കുന്നു അല്ലേ. നമ്മളെല്ലാവരും തിയേറ്ററിലും ടെലിവിഷനിലും ഒക്കെ ഒരുപോലെ ആഘോഷിച്ച ചന്ദ്രോത്സവം എന്ന ക്ലാസിക് സിനിമയുടെ 4K റീ റിലീസ് പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ മീനയ്ക്ക് ജന്മദിനാശംസകൾ ഷെയർ ചെയ്തത് അറിയിച്ചത്. എന്ത് രസമായിരിക്കും അതല്ലേ. അവർ രണ്ടുപേരും ഒരുമിച്ച് ചിറക്കൽ ശ്രീഹരിയും ഇന്ദുവിനെയും മറക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലേ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അതിലെ ഓരോ നിമിഷങ്ങളും അതിലെ ഓരോ പാട്ടുകളും ശ്രീഹരിയുടെ ആത്മാവായ ഇന്ദുലേക്ക് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മോഹൻലാൽ മീനയും തകർത്ത് അഭിനയിച്ച ചന്ദ്രോത്സവത്തിലെ ആ ഒരു കോംബോയും അതിലെ പാട്ടുകളും ഒക്കെ ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കതിലെ എല്ലാ പാട്ടുകളും, ഇപ്പൊ പൊന്മൂളം തണ്ടിൽ മൂളും കേസ് ചിത്ര പാടിയ പാട്ട്, അതുപോലെ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവണിഞ്ഞു. എന്ത് രസമുള്ള പാട്ടാണ്. വേറൊരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, എനിക്ക് ആ പാട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, അതാണ് ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ, വിദ്യാസാഗറാണ് സംഗീതം. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴിയോ. എന്താ പാട്ടല്ലേ. ഓക്കെ, പാടി കൊളവാക്കുന്നില്ല, ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച വിദ്യാസാഗറിന്റെ ബ്യൂട്ടിഫുൾ പാട്ടുകൾ സമൃദ്ധമായ പാട്ടുകളാൽ സമൃദ്ധമായിട്ടുള്ള ഈ ചിത്രം 4K റീമാസ്റ്റേർഡ് പതിപ്പായിട്ട് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുമ്പോൾ ആരൊക്കെ കാണാൻ പോകും, അതാണ് എന്റെ ചോദ്യം. ഇതിനു മുമ്പ് ഇപ്പൊ സ്ഫടികം വന്നിട്ടുണ്ട്, ദേവാസുരം ഒക്കെ 4K വന്നിട്ടുണ്ട് അല്ലേ. തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ച് തന്നെ മടങ്ങിയവരാണ്. അതിനുശേഷം ഇപ്പൊ ചന്ദ്രോത്സവം വലിയൊരു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളിലേക്ക് എത്താൻ പോവാണ്. ഇപ്പൊ മീനയുടെ ബർത്ത്ഡേ അന്ന് തന്നെ ഈ ഒരു ബർത്ത്ഡേ പോസ്റ്റർ പുറത്തുവിട്ടത് ആരാധകരെ സംബന്ധിച്ചും സിനിമാ പ്രേമികളെ സംബന്ധിച്ചും വലിയൊരു സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ മീന കോംബോ എന്ന് പറയുമ്പോൾ എപ്പോഴും മലയാള സിനിമയിൽ ഏറ്റവും വിജയിച്ച ജോഡികളിലൊന്നാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ചന്ദ്രോത്സവം ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ സാധിക്കുന്നുള്ളൊരു വാർത്ത എല്ലാവരും വലിയൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. മീനയ്ക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തപ്പിപ്പ് കിട്ടിയത് നമ്മുടെ ആരാരും കാണാതെ എന്നുള്ള പാട്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് തന്നെ ആയിരിക്കണേന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചിട്ട് ഈ പാട്ട് നിങ്ങളെ കേൾപ്പിക്കുന്ന ഇടയ്ക്കും പി ജയചന്ദ്രൻ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, നോക്കട്ടെ. ഓക്കെ, എനി വേ, എൻജോയ് ദ സോങ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ ദുബായിലെ ചില പ്രധാന റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൗൺ ടൗൺ ദുബായ് ഏരിയയിലൂടെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ. നാദൽ ഷിബ ഭാഗത്ത് നിന്ന് വരുന്ന ഹാപ്പിനെസ് സ്ട്രീറ്റിൽ ഇപ്പോൾ ഹെവി ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡൗൺ ടൗൺ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് പോലെ വീട്ടിലും വാഹനങ്ങൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കായിട്ടാണ് കാണുന്നത്. ആ വഴി പോകുന്നവർ കുറച്ചുകൂടി സമയം കയ്യിൽ കരുതുന്ന നന്നായിരിക്കും. അതേസമയം ട്രേഡ് സെന്റർ ഫസ്റ്റ് പരിസരത്തൊക്കെ ഇപ്പോൾ മോഡറേറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ, എങ്കിലും ചെറിയൊരു ഡിലേ പ്രതീക്ഷിച്ചുള്ളൂ. റോഡിലുള്ള എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളോട് ഞാൻ കൂടെ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: Mid morning with Nitya.

വെൽക്കം ബാക്ക്. നിങ്ങൾ നേരത്തെ കേൾപ്പിച്ചായിരുന്ന പാട്ട് അതായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് മാറ്റി. നമുക്ക് കുഴപ്പമില്ല, അടുത്ത എവർഗ്രീൻ ഹിറ്റിൽ ആസ്വദിക്കാം കേട്ടോ. അയ്യോ, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം ചോദിക്കണ്ടേ? യെസ്, ചോദ്യം ഇതാണ്. യു എയുടെ നാഷണൽ മരം അല്ലെങ്കിൽ നാഷണൽ ട്രീ ഏതാണ്? യു എയുടെ നാഷണൽ ട്രീ ഏതാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരമയക്കണം. ഹോം കേരളം എന്ന് ടൈപ്പ് ചെയ്യുക. റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. യു എയുടെ നാഷണൽ ട്രീ ഏത് എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്, യു എയുടെ നാഷണൽ ട്രീ ഏത് എന്നുള്ളത്. റൈറ്റ് ആൻസേഴ്സ് വേഗം അയക്കുക. ഹോം കേരളം, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് കേട്ടോ. മറക്കണ്ട, ഇനിയും കൈനിറയെ സമ്മാനങ്ങളുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്നുള്ള ഷോയുടെ കാര്യം അറിയാലോ. ഒരു വിശേഷമുണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഷോയുടെ കാര്യം പറയാം. അതായത് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ന്യൂസ് പങ്കുവയ്ക്കാൻ പോവാണ് ഇപ്പോൾ കേട്ടോ. വേറെ ഒന്നുമല്ല, ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലുള്ള ജപ്പാൻ, നമുക്കറിയാലോ അവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ജപ്പാനിൽ 100 വയസ്സ് തികഞ്ഞവരുടെ എണ്ണം ചരിത്രത്തിൽ ആദ്യമായിട്ട് 100,000 കടന്നിരിക്കുന്നു എന്നുള്ളത് കുറേ നാളുകളായിട്ട് പറഞ്ഞു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ന്യൂസ് വന്നിരിക്കുന്നത്. എന്നാലും ജപ്പാനിലെ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളുടെ പ്രകാരം 100 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമായവരുടെ എണ്ണം 107,677 ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 56 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഖ്യ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച 8,000 ആളുകളാണ് ഇത്തവണ 100 വയസ്സ് ക്ലബിലേക്ക് പുതുതായിട്ട് എത്തിയത്. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? 100,000 ആൾക്കാർ 100 വയസ്സ് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 അത്രയൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ പറയും ഈ 100 വയസ്സുകാരുടെ എണ്ണം എടുക്കും, നമ്മളൊക്കെ 100 വയസ്സുകാരെ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലേ. അപ്പോൾ അത്രയ്ക്ക് ആരോഗ്യമുള്ളവരായിരിക്കും അവരൊക്കെ. എന്നാലും നിലവിൽ ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ക്യോട്ടോയിൽ നിന്നുള്ള 114 വയസ്സുള്ള ഫിയോ കിഷിമോട്ടോ എന്ന് പറയുന്ന ഒരു മുത്തശ്ശിയാണ് കേട്ടോ. പിന്നെ പുരുഷന്മാരിൽ ഏറ്റവും പ്രായം കൂടിയയാൾ 112 വയസ്സുള്ള ഹിക്കാരു കാറ്റോയും. കൊള്ളാം, 114, 112 ഒക്കെ വയസ്സിലിങ്ങനെ അവർ എന്താ പറയുക, ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റിയലി ഹാപ്പി. ഒരു ഹെൽത്തി ആയിട്ടിരിക്കണം, അല്ലാതെ കഷ്ടപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 114, 112 അത് ഭയങ്കര ബോറാണ്. എന്താണ് ഇനി ജപ്പാൻകാരുടെ ഈ ഒരു നീണ്ട ആയുസ്സിൻ്റെ രഹസ്യം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ ആരോഗ്യകരമായ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അവർ ഹെൽത്തി ഡയറ്റാണ്. അതായത് ധാരാളം മീനും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. പിന്നെ പ്രായമായാലും എന്തെങ്കിലും കാര്യങ്ങളിൽ അവരെപ്പോഴും സജീവമായിട്ട് ഇടപെടും എന്നുള്ളൊരു ഒരു ജീവിതശൈലി അവർക്കുണ്ട്. അതിന് പറയുന്നവർ ഇക്കിഗായ് എന്ന് പറയുന്നൊരു ജീവിതശൈലിയൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 1963 ജപ്പാനിലെ ഈ കണക്കുകൾ ശേഖരിച്ച് തുടങ്ങുമ്പോൾ വെറും 153 പേര് മാത്രമേ ഈ 100 വയസ്സ് തികഞ്ഞ പട്ടികയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു സംഖ്യ 1963 നിന്ന് 2026 ആയപ്പോൾ 107,000 something ആൾക്കാരാണ് ഇപ്പോൾ 100 വയസ്സ് തികച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ഹോം 92.2 FM ആനിവേഴ്സറി സ്പെഷ്യൽ കോൺടെസ്റ്റിലെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ യു എയുടെ നാഷണൽ ട്രീ ഏത് എന്നുള്ളതാണ്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ശരി ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം കേരളം, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: യെസ്, ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ മെസ്സേജസ് അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പേരുകൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് ക്യാൻസൽ ആയി പോവും. അതായത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുമ്പോൾ എന്താണോ ഫോർമാറ്റ്, ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ ഞാൻ പറയുന്ന അനുസരിച്ചാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുക. നേരത്തെ നമ്മൾ ചോദിച്ചത് അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു ഇവയുടെ നാഷണൽ ട്രീ ഏത് എന്നുള്ളത്. അതിന്റെ റൈറ്റ് ആൻസർ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള അല്ലെങ്കിൽ കേരളം, ഹോം കേരളം എന്ന് ടൈപ്പ് ചെയ്ത് റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. മറക്കല്ലേ, നിങ്ങളുടെ പേര് മസ്റ്റാണ്. പേരില്ലാതെ ഞാൻ എങ്ങനെയാണ് ഓണെയർ ഒരു പിന്നെ എന്താ പറയുക ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുക? അതുപോലെ എല്ലാ ടൈമിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ 11 മണി മുതൽ 2 മണി വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോ ടൈമിലും ഓരോരുത്തരായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ 11 to 12 ഉള്ള ആൾക്കാരായിരിക്കില്ല 12 to 1 ഉണ്ടാവുക. സോ 11 to 12 വരെ പോകുന്ന കോണ്ടസ്റ്റിൻ്റെ വിജയി ആരാണ് എന്നറിയണമെങ്കിൽ ഈ ഓരോ മണിക്കൂറിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും 1:45 റേഡിയോ മസ്റ്റായിട്ടും കേൾക്കുക. കാരണം ആ ടൈമിലാണ് ഞാൻ 3 മണിക്കൂറിൽ നിന്നും വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് ആ ടൈമിലായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. 1:45 മസ്റ്റായിട്ടും കേൾക്കണേ. അപ്പോൾ പേര് വയ്ക്കാതെ നിങ്ങൾ എന്തായാലും അയക്കരുത്. പേര് വയ്ക്കാത്തത് നമ്മൾ നോക്കുക ഇല്ല, നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ പേര് അർജന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന മനോഹരമായ പരിപാടിയെ കുറിച്ച് ഇന്നലെ നിങ്ങൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷികത്തോടനുബന്ധിച്ച് തീർക്കുന്ന ഒരു സംഗീത വിസ്മയമാണ്. എനിക്കൊന്നു വരുന്ന ഞായറാഴ്ച September 20 ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണേ. നിങ്ങൾക്ക് ആ ഒരു ടൈമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. സംഗീത സദസ്സും കാവ്യ സദസ്സും കവിയരങ്ങും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര പരിപാടിയാണ്. നമുക്കൊരിക്കലും വേറെ എവിടെ പോയാലും ഇത് കാണാൻ പറ്റില്ല. ഇതുവരെ എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ വന്നിട്ടുമില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജ സഫാരി മോളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. അപ്പോൾ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി അപ്പോൾ വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി ഇവരുടെയൊക്കെ പാട്ടുകളുമായി ചലച്ചിത്ര നടൻ സിദ്ദിഖ്, ചിത്ര അരുൺ, സുമേഷ് അയരൂർ, അജിത് കുമാർ തോപ്പിൽ ഇവരൊക്കെ പിന്നെ നീലാംബരി ഓർക്കസ്ട്രയൊക്കെ ഒരുക്കുന്ന നൊസ്റ്റാൾജിക് മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട്. സി, അതിൻ്റെ അവതാരകനായിട്ട് എത്തുന്ന നമ്മുടെ ചലച്ചിത്ര നടൻ, നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഗായകനും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള നടൻ സിദ്ദിഖാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന പരിപാടി കാണുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, രാത്തിങ്കൾ എന്ന് ടൈപ്പ് ചെയ്യുക. രാത്തിങ്കളാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, രാത്തിങ്കൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 ആണ്. മറക്കല്ലേ, ഹോം, രാത്തിങ്കൾ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. ഇങ്ങനെ അയക്കുന്നവരിൽ നിന്ന് നമുക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് VIP കപ്ലൻട്രി പാസ്സാണ് ലഭിക്കുന്നത് കേട്ടോ. ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഈ ഷോ ആസ്വദിക്കാനുള്ള അവസരമാണ്. നിരവധി കലാകാരന്മാർ അവിടെ എത്തുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ വയലാർ ശരചന്ദ്രവർമ്മ, ഹരി പി നായർ, അതുപോലെ എന്താ നമ്മുടെ ചെങ്ങന്നൂർ ശ്രീകുമാർ, ഇതൊക്കെ ഇവരൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു വേദിയിൽ എല്ലാവരും ഒരുമിച്ച് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഗംഭീരമായിട്ടുള്ള വേദിയാണ്. പാട്ടുകളെ സ്നേഹിക്കുന്ന UAE പ്രവാസി മലയാളികൾക്ക് ഇതിനപ്പുറം ഒരു വേദി കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. 2 മണി വരെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഹോം FM ലിസണേഴ്സിന് VIP കപ്ലൻട്രി പാസ്സാണ് കൊടുക്കുന്നത്. സോ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ രാത്തിങ്കൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് മസ്റ്റായിട്ടും ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി 1 മണി മുതൽ 2 മണി വരെ വേറൊരു കിടിലൻ സമ്മാനം വരുന്നുണ്ട്. എന്നാലും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിഎംആറിൽ എക്സാലോജി കേസ് ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തോറ്റതെന്തുകൊണ്ടെന്ന് സിപിഎമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന വി ഡി സതീശന്റെ കളിയാക്കൽ. മെസ്സി തട്ടിപ്പിൽ റെയ്ഡ്, പോലീസ് നടപടിയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കയ്യേറ്റമല്ല റെയ്ഡെന്ന് കായികമന്ത്രി. മക്കയെ ലക്ഷ്യമിട്ട ഹൂതികളുടെ ആക്രമണ ശ്രമം പ്രതിരോധ സേന തകർത്തുവെന്ന് സൗദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എം മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി.
4: തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി. സിപിഎം വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണമായ നിയന്ത്രണത്തിൽ എത്താൻ കഴിയും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നു എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജി എസ് ടി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേക്ഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി ഒ ജെ ജനീഷ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് മന്ത്രി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ് വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ് നടത്തി. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട് വീട്, ചാനലിന്റെ കൊച്ചി ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന നടന്നത്. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കുക. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തോമസ് ഐസക്. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMRL എക്സാലോജി കേസ് ഇഡിക്ക് നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMRL ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ PS സുരേഷ് കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. 2024 മെയ് 15 മൊഴി പിൻവലിക്കാൻ സത്യവാങ്മൂലം നൽകിയത്. ഇഡി ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയിപ്പിച്ചുവെന്ന KS സുരേഷ് കുമാറും താൻ പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങൾ ഇഡി മുഖവിലക്കെടുത്തില്ലെന്ന PS സുരേഷ് കുമാറും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നു. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിൽ യു ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം യു ഡി എഫ് വിമത കൌൺസിലർ ടോണി തൈപ്പറമ്പിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടം ആണെന്ന് ടോണി വിമർശിച്ചു. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി അറേബ്യ. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിച്ചത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന വ്യക്തമാക്കി. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ച ഉത്തരവ്. കെ എം മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് എൽ ഡി എഫ് നേതാക്കൾക്കെതിരായ കേസ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടിന് ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി ധനകാര്യ മന്ത്രാലയം. യു പി ഐ മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. തീരുമാനം വിദേശ ഇടപെടലുകളെ തുടർന്നല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. തീരുമാനം ചെറുകിട വ്യവസായികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രത്തിന്റെ വാദം. ഉപഭോക്താക്കളിൽ നിന്ന് ഒരു രൂപ പോലും ഫീസ് ഇനത്തിൽ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. യുഎയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കായി മെറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫീസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33rd പതിപ്പ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
5: Home FM News was brought to you by Danya Group of Companies since 1982.
6: Time check.
5: Brought to you by Ozone Cargo.
7: Good afternoon. ഇപ്പോൾ സമയം 1:07.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 51%.
6: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Morning with Nitya.
1: Good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മണിക്കൂറിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമ്മാനമുണ്ട് കേട്ടോ. ആ സമ്മാനം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. അതിന് മുമ്പ് വിശേഷത്തിലേക്ക് പോകണോ അതോ സമ്മാനത്തിൻ്റെ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. യെസ്, അതായത് ഇത് പറയുമ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഞാൻ പാട്ടിലിങ്ങനെ ലയിച്ചിരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ദുബായിലേക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ടിപ്പോൾ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഉടനെ വരുമ്പോൾ നമുക്ക് ആ എടുത്തതിൻ്റെ സന്തോഷം കാണും. പക്ഷെ വണ്ടിയൊന്നും എടുത്തില്ലല്ലോ, ഇനി വണ്ടി എടുക്കാൻ വലിയ ചിലവാണല്ലോ എന്നൊക്കെ വിചാരിക്കും അല്ലേ. നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വിസിറ്റിൽ വന്ന ഫാമിലിയും കൊണ്ടൊക്കെ ഒന്ന് പോകാൻ, കാറൊന്നും ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഒരു റെൻ്റ് സർവീസ് ആയിരിക്കും നോക്കുന്നത് അല്ലേ. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇക്കോണമി കാറുകൾ മുതൽ മികച്ച ലക്ഷറി മോഡലുകൾ വരെ കിട്ടുന്നൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള കാറ് തിരഞ്ഞെടുക്കാൻ ഒരു മികച്ച ഓപ്ഷനാണ് ഇത്. അതിൻ്റെ പേര് അഫാമിയ കാർ റെൻ്റൽസ് ദുബായാണ്. അഫാമിയ, AFAMIA, അഫാമിയ കാർ റെൻ്റൽസ് ദുബായ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻ്റ് ഇല്ല, ക്രെഡിറ്റ് കാർഡും വേണ്ട. അതിലുപരി യാതൊരുവിധ ഹിഡൻ ഫീസും അവർക്കില്ല കേട്ടോ. കാര്യങ്ങൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ദുബായിലാണെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് കാറ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. JLT ക്ലസ്റ്റർ വീലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്, അഫാമിയ കാർ റെൻ്റൽസ് ദുബായുടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ ഒരു വെബ്സൈറ്റ് ഐ ഡി ഉണ്ട്, www.afamiyacars.com വിസിറ്റ് ചെയ്താൽ മതി. സോ നോ ക്രെഡിറ്റ് കാർഡ്, നോ എക്സ്ട്രാ സ്ട്രെസ്സസ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവ് കൂടുതൽ സന്തോഷമുള്ളതാക്കണമെങ്കിൽ അഫാമിയ കാർ റെൻ്റൽസിനൊപ്പം തന്നെ നിങ്ങൾ യാത്ര ചെയ്യുക. യെസ്, അപ്പോൾ അഫാമിയ നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഗായ്സ് നിങ്ങൾക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഫാമിയ കാർ, അഫാമിയ AFAMIA, അഫാമിയ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരല്ല, ആ പേരിന് പകരം ഒരു ഉത്തരം അയക്കണം. ആ ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ വളരെ പ്രശസ്തമായ, ലോക പ്രശസ്തമായിട്ടുള്ള ലൂവ്ർ മ്യൂസിയം, അബുദാബിയിലുള്ള ലൂവ്ർ മ്യൂസിയം, ഇത് അബുദാബിയിലെ ഏത് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ അയക്കേണ്ടത് അഫാമിയ AFAMIA, അഫാമിയ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. അപ്പോൾ ചോദ്യം ഇതാണ്, ലൂവ്ർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് അബുദാബിയിലെ ഏത് ഐലൻഡിലാണ്? ആ ഐലൻഡിൻ്റെ പേരാണ് നിങ്ങൾ റൈറ്റ് ആൻസർ അയക്കേണ്ടത്. അഫാമിയ സ്പേസ് യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. തിരഞ്ഞെടുക്കുന്നവർക്ക് ഷോപ്പിംഗ് വൗച്ചേഴ്സ് ആണ് സ്വന്തമാക്കാൻ സാധിക്കുക. ഷോപ്പിംഗ് വൗച്ചേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. യെസ്, വേഗം ഉത്തരങ്ങൾ അയയ്ക്കുക. ലൂവ്ർ അബുദാബി ഏത് ഐലൻഡിലാണ്, അബുദാബിയിലുള്ള ഏത് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മെസ്സേജ് മാത്രം അയക്കുക. നമ്മുടെ 0585829220 എന്ന നമ്പറിലേക്ക് എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നമ്പറിൽ വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല, വെറുതെ ടൈം കളയണ്ട. മെസ്സേജ് അയക്കാനുള്ള നമ്പറാണ്, മെസ്സേജ് മാത്രം അയക്കുക. ഓക്കെ, ഇനി നമ്മുടെ വിശേഷത്തിലേക്ക് കടക്കുമ്പോൾ, യെസ്, അതായത് ഇപ്പോൾ കുറെ കൗതുകമുള്ളൊരു വാർത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ എന്നും കാണുന്ന, എന്നാൽ അതിന് പിന്നിലെ വിശേഷങ്ങൾ കേട്ടാൽ ശരിക്കും ആശ്ചര്യപ്പെട്ടുപോകുന്ന ഒരു കുഞ്ഞു പക്ഷിയെക്കുറിച്ച് നമുക്ക് പറയാം. ഇതിന് പറയുന്നത് തുന്നൽക്കാരൻ കിളി എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ കോമൺ ടെയ്ലർ ബേർഡ് എന്ന് പറയും. അതും കേട്ടില്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ബേർഡിനെ കുറിച്ച്. നമ്മുടെ വീട്ടിലുള്ള പറമ്പിലെ ചെടികൾക്കിടയിലൂടെ എന്നിങ്ങനെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ശബ്ദം ഉണ്ടാക്കി പറന്ന് നടക്കുന്ന ഒരു കുഞ്ഞു പക്ഷി നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് കരിയിലക്കിളി എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലേ. ആ കരിയിലക്കിളിയുടെ കൂട്ടത്തിൽ വേറെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ടൂവി ടൂവി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന കിളികളൊക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ശരി, ഈ പേരുപോലെ തന്നെ വലിയൊരു ടെയ്ലറിന്റെ മികവോടെയാണ് ഈ പക്ഷി കൂടും നിർമ്മിക്കുന്നത് കേട്ടോ. വീതിയുള്ള വലിയ ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഈ ഷൂലേസ് കോർത്തെടുക്കത്തില്ലേ, അതുപോലെ വളരെ കൃത്യതയോടെയാണ് ആശാൻ ഈ തുന്നൽക്കാരൻ കിളി കൂട് നെയ്യുന്നത്. അപ്പൊ ഇലകളുടെ അരികുകളിൽ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കാണും, ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ചിലന്തിവല, പിന്നെ ഈ കോട്ടൺ പഞ്ഞില്ലേ, അതല്ലെങ്കിൽ നേരത്തെ ഈ എന്താ നമ്മുടെ ചെടികളുടെയൊക്കെ നാരുകളില്ലേ, ആ നാരുകളൊക്കെ ഉപയോഗിച്ച് തുന്നി ചേർത്തിട്ടാണ് ഇത് കൂടൊരുക്കുന്നത്. അപ്പൊ ഈ കൂട് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ ഇല മടങ്ങിയിരിക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പൊ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അതിന്റെ മുട്ടകളും കുഞ്ഞുങ്ങളും ഒക്കെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി പ്രകൃതി നൽകിയ ഒരു അപാരമായിട്ടുള്ള സ്കില്ലാണ് ഈ തുന്നൽക്കാരൻ പക്ഷെ ഉപയോഗിക്കുന്നത്. ഇവിടെ കൂട് കെട്ടുന്നതിൽ മാത്രമല്ല ആൺകിളികളുടെ പാട്ടിലും വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് അതിൻ്റെ ഇണയെ അട്രാക്ട് ചെയ്യാനും അത് സ്വന്തം അതിർത്തി അടയാളപ്പെടുത്താനുമായിട്ട് ഇത് ഉച്ചത്തിൽ പാടുമ്പോൾ ഇതിൻ്റെ കഴുത്തിലെ പേശികളൊക്കെ ഇങ്ങനെ വികസിച്ചു വരും. എന്നിട്ട് കഴുത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കറുത്ത അടയാളങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. അത്രയും എനർജി എടുത്തിട്ടാണ് ഈ കുഞ്ഞു പക്ഷി പാടുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന നമ്മൾ ടുത്ത് നിലനിൽക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകൃതി അത്ഭുതങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിന് ഒരു വലിയ സന്തോഷം തരുന്നുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളുടെ വീട്ടുപറമ്പിൽ എന്തെങ്കിലും ഈ തുന്നൽക്കാരൻ കിളിയുടെ കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണേ, മെസ്സേജ് അയക്കണേ. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോലെ, നമ്മൾ നാട്ടിന്റെ വിശേഷമാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ അവിടെ എവിടെയായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ചെറിയ പ്രായത്തിലൊക്കെ ഈ പ്രാവൊക്കെ മുട്ടയിടാനായിട്ട് കൂട് കൂട്ടി വെച്ചേക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ ഇവിടെ വന്നിട്ടും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ദൂരെ നിന്ന് അടുത്ത് പോകാൻ ഭയങ്കര പേടിയാ, ഭയങ്കര സന്തോഷമാണ് ഈ കൂട് കാണുമ്പോൾ. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വീണ്ടും ഓർമ്മിക്കുകയാണ്, നമ്മുടെ ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന അബുദാബിയിലെ ഏത് ഐലൻഡിലാണ്. അപ്പോൾ അൽഫാമിയ കാർ റെന്റൽസ് നൽകുന്ന ഷോപ്പിംഗ് വൗച്ചേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഫാമിയ എന്ന് ടൈപ്പ് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. യെസ്, അഫാമിയ, AFAMIA, അഫാമിയ എന്ന് ടൈപ്പ് ചെയ്യുക. റൈറ്റ് ആൻസർ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് വേഗം
0: അയച്ചോളൂ. അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദ മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
4: ലിസണേഴ്സ്,
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. September 26 എന്താ പരിപാടി?
2: September 26 പരിപാടി. Please make some noise for സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. ചിങ്കിച്ചിക്ക ചിങ്കിച്ചിക്ക.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Emirates Malayali Nurses Family Botim Orimichonam Season 2.
9: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
8: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
9: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
8: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
9: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
8: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
7: 1 Pistol number 1634 7279.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
8: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
2: September 17 GCC-യിൽ റിലീസിനെത്തുന്നു.
4: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
9: ഞാൻ കാത്തിരിക്കും.
0: You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogy Kesa. ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തോറ്റതെന്തുകൊണ്ടെന്ന് സി പി എമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന വി ഡി സതീശന്റെ കളിയാക്കൽ. മെസ്സി തട്ടിപ്പിൽ റെയ്ഡ്, പോലീസ് നടപടിയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കയ്യേറ്റമല്ല റെയ്ഡെന്ന് കായികമന്ത്രി. മക്കയെ ലക്ഷ്യമിട്ട ഹൂദികളുടെ ആക്രമണ ശ്രമം പ്രതിരോധ സേന തകർത്തുവെന്ന് സൗദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എം മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി.
4: തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി. സിപിഎം വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണമായ നിയന്ത്രണത്തിൽ എത്താൻ കഴിയും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നു എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജി എസ് ടി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേക്ഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമപ്രവർത്തനമല്ലെന്നും മന്ത്രി ഒ ജെ ജനീഷ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് മന്ത്രി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ് വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ് നടത്തി. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട് വീട്, ചാനലിന്റെ കൊച്ചി ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന നടന്നത്. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കുക. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തോമസ് ഐസക്. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMRL എക്സാലോജി കേസ് ഇഡിക്ക് നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMRL ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. 2024 മെയ് 15 മൊഴി പിൻവലിക്കാൻ സത്യവാങ്മൂലം നൽകിയത്. ഇഡി ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയിപ്പിച്ചുവെന്ന കെ എസ് സുരേഷ് കുമാറും താൻ പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങൾ ഇഡി മുഖവിലയ്ക്കെടുത്തില്ലെന്ന പി സുരേഷ് കുമാറും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നു. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിൽ. യു ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനേക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം യു ഡി എഫ് വിമത കൌൺസിലർ ടോണി തൈപ്പറമ്പിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടം ആണെന്ന് ടോണി വിമർശിച്ചു. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി അറേബ്യ. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേന വക്താവ് തുർക്കി അൽ മാൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിച്ചത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന വ്യക്തമാക്കി. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ച ഉത്തരവ്. കെ എം മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് എൽഡിഎഫ് നേതാക്കൾക്കെതിരായ കേസ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടിന് ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി ധനകാര്യ മന്ത്രാലയം. യു പി ഐ മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. തീരുമാനം വിദേശ ഇടപെടലുകളെ തുടർന്നല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. തീരുമാനം ചെറുകിട വ്യവസായികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രത്തിന്റെ വാദം. ഉപഭോക്താക്കളിൽ നിന്ന് ഒരു രൂപ പോലും ഫീസ് ഇനത്തിൽ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. യുഎയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കായി മെറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫീസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33rd പതിപ്പ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹുസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
5: Home FM News was brought to you by Danya Group of Companies since 1982.
6: Time check.
5: Brought to you by Ozone Cargo.
7: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
7: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
8: You are listening.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

പാട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഞാനിവിടെ ഇല്ല, ഒന്നും ഇല്ല ഇല്ല എന്ന് പറയില്ല, എല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ട്. കയറി വാ മക്കളെ, കയറി വാ. ഇവിടെ എന്താണ് ഇല്ലാത്തത്? പാട്ടില്ലേ? ഉണ്ട്. ഡാൻസ് ഇല്ലേ? ഉണ്ട്. അത് ഞാൻ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കളിച്ചോ, ഞാൻ ഇവിടെ നിന്ന് കളിച്ചോടാം. പിന്നെ ചോദ്യമില്ലേ? ഉണ്ട്. ഉത്തരവില്ലേ? ഉണ്ട്. സമ്മാനമില്ലേ? ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും പറയുന്നത് കയറി വാടാ മക്കളെ, കയറി വാന്ന്. ഇന്ന് ഞാൻ അത് പറയുന്നതിന് മുമ്പേ തന്നെ കുറേ കുട്ടികൾ ഇവിടെ വന്നിട്ട് കയറി വന്നൂടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ VGS നായരാണ്, കയറി വന്നൂടാ മക്കളെ, മലയാളിടാ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. സ്വാഗതം, സ്വാഗതം. സന്തോഷ് കുമാർ പച്ചേട്ട്, അതുപോലെ തന്നെ സലാം, റജി, വർഗീസ്, അബ്ദുൽ അസീസ്, ഈ കുട്ടികളെല്ലാം തന്നെ നേരത്തെ ഹാജരായ കുട്ടികളാണ്. നിങ്ങളുടെ ആ ഒരു ഒരു കൃത്യനിഷ്ഠതയ്ക്ക് ഞാൻ എന്ത് സമ്മാനമാണ് തരിക? എന്തോ ഗിഫ്റ്റ് വേണമെന്നോ? എന്ത്? ജോയ ലൂക്കസ് നൽകുന്ന 9 gram ഗോൾഡ് കോയിൻ 22 carat അങ്ങോട്ട് തരാനോ? ഓഹോ, പിന്നെ ആരോ ഒരാൾ പറയുന്നുണ്ടല്ലോ അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റ് വേണമെന്നോ? ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ നറുക്കെടുപ്പിലേക്ക് നിങ്ങളെ ഒരുപാട് പേരുടെ പേര് ഉൾപ്പെടുത്തും. എല്ലാവരുടെ പേരും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മലയാളിയുടെ ആ പ്രോഗ്രാമാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്, ഹോം 92.2 FM. ആ സാധാരണ ഞാൻ പറയുന്നത് പോലെ തന്നെ പറയാം, ഇത് ഹോം ഇടാ നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബയാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഒക്കെ എല്ലാവർക്കും, ചുറ്റിലുമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഒരു കറങ്ങി നമസ്കാരം പറഞ്ഞേക്കാം. പറഞ്ഞിട്ടുണ്ടേ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇന്നത്തെ ചോദ്യം കേൾക്കാനായിട്ട് കാത്തിരിക്കുക. ഇപ്പോൾ ചോദിക്കുന്നില്ല, ഇത്തിരി കഴിഞ്ഞിട്ടേ ചോദിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ, ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ വിശദമായിട്ട് തന്നെ മെസ്സേജ് അയയ്ക്കുക. 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ അല്ലേ. അപ്പം ഞാനൊരു പുതിയ പാട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ധൂമകേതു എന്ന് പറയുന്ന ഒരു മനോഹരമായ സിനിമ ഇനി നമുക്ക് കാണാൻ പറ്റും. ആ സിനിമ വരെയാണ്. നല്ല ചിരിക്കാൻ ഒരുപാട് ഒരുപാട് ഉണ്ടാവും. എനിക്കൊന്ന് നെയ്മറിൻ്റെ സംവിധായകനാണെന്ന് തോന്നുന്നു ധൂമകേതു സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് പാട്ട് കേൾക്കാം. ധൂമകേതുവിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അങ്കിത് മേനോനാണ് പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിയാ ഉൽഹക്കും അതുപോലെ തന്നെ അങ്കിത്തും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മനോഹരമായ വരികൾ വിനായക് ശശികുമാറിൻ്റെതാണ്. അപ്പോൾ ധൂമകേതുവിലെ പാട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ മണിക്കൂറിൽ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവറിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് വരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. റേഡിയോയുടെ വോളിയം ഒന്ന് കൂട്ടി വെച്ചോളൂ. ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: அக்ஷ ஆர்ட்ஸ் அவதரிப்பிக்கும் ராத்திங்கள் பூத்தாலி சாத்தி.
1: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
3: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
3: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
4: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
3: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
3: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ്.

0: ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
1: September 26 എന്താ പരിപാടി?
0: September 26 പരിപാടി.
5: Please make some noise for
0: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അവരാജൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഷീബ. അപ്പോൾ ഇതിനകം തന്നെ നമുക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കാം. അങ്ങ് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ തപ്പുന്നത്, വിനോദ്, ഗുരുവായൂരുള്ള വിനോദ് ഇപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്, എന്നോടൊരു പാട്ടും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സെറ്റാക്കാം കേട്ടോ. പിന്നെ ഷെൻഫി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷെൻഫി, അത് കുറേ പഴയ പാട്ടല്ലേ? ആ സത്യത്തിൽ ആ പാട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ നോക്കട്ടെ അടുത്ത ദിവസം അങ്ങനെ പറ്റുകയാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആ പാട്ട് കൊണ്ടുവരാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഷാജൻ വർഗീസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ച് ദിവസത്തെ ശേഷം ഒരു നീണ്ട മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, ഇത് ഷാജൻ വർഗീസ്, അങ്ങ് നാട്ടിൽ ത്താണ്. ഇന്ന് ഞങ്ങളുടെ സ്വന്തം നിധി ഷാജന്റെ 14-ാമത്തെ പിറന്നാൾ ദിവസമാണ്. ആശംസകൾ അറിയിക്കുന്നു VP ഫാമിലി, മാംഗോ ഫാമിലി വക ആശംസകൾ. വിഷസ് മിക്ക, സജിൻ, ഷിജിൻ, ജലീന, ഷിബിന്ദ, സെൽവരാജ്, ഷൈനി, ആരതി, സുജൻ, അജി, ഷാജു, സിന്ധു, അലീന, സെറീന, ട്രീസ, സോണി, കെനൽ, അച്ചാമ, അനില, വിപിൻ, ആൻവിയ, ഇസാഖ്, അഖില, കെവിൻ, രേഷ്മ, ഇവാൻ, മോഹൻ, വിദ്യ, വത്സല, ആൽവിൻ. പിന്നെ ഹോം FM മലയാളിടാ വക ഒരു അടിപൊളി പാട്ടും വേണം, റെക്കോർഡ് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ എന്തോ, എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. കേട്ടോ ഷാജ. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ അസീസ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്, കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴേ കയറി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഈ സമയം എല്ലാവരും കാത്തിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അപ്പോൾ എത്ര പാ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ചോദ്യമാണ് പറയാൻ പോകുന്നത്, പറയാനല്ല, ഞാൻ ഒരു പാട്ട് കേൾപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും അറിയാം ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഞാൻ പാട്ടായിരിക്കും പ്ലേ ചെയ്യുക, എന്നിട്ട് ചോദിക്കും അത് ആര്, ഒന്നുകിൽ അത് ആര് പാടിയതാണ്, അല്ലെങ്കിൽ എപ്പോൾ പാടിയതാണ്, അല്ലെങ്കിൽ ഏത് മൂവിയിലേതാണെന്ന് ചോദിക്കാറുണ്ട്. സീരിയസ് സീരിയസ് ഷീബ, സീരിയസ് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തമാശ പറയരുത് കേട്ടോ, നേരെ ചൊവ്വ പറയും. ഓക്കെ ശരി, അപ്പം ഞാൻ സീരിയസ് ആവുകയാണ്. അതായത് നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 g gold 22-carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ട്, 9 gram 22-carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അല്ല, ഞങ്ങളല്ല, അതായത് ഞങ്ങളെല്ലാവരും ഓരോരോ ചോദ്യം ഇത് ചോദിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതൊരു പാട്ടാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരം പാടിയ പാട്ടാണ്. അപ്പം എൻ്റെ ചോദ്യം അത് ആരാണ് പാടിയതെന്നല്ല, അത് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചക്കരയല്ലേ, ഡി ക്യു അല്ലേ പാട്ട് പാടിയിരിക്കുന്നതെന്ന്. ഓക്കെ, ഡി ക്യു പാടിയ പാട്ടാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡി ക്യു ഈ പാട്ട് പാടിയതെന്നാണ്. തമ്പടൻ ഇപ്പോൾ വരും പാട്ടേ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നു. ഓക്കെ,

താങ്ക് യു ഡി ക്യു, താങ്ക് യു, താങ്ക് യു. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡി ക്യു ഈ പാട്ട് പാടിയിരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് അയക്കണം. അയക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ഹോം 922 എന്ന് ടൈപ്പ് ചെയ്യണം. ആദ്യം ഹോം 922 എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് ഡി ക്യു ഈ പാട്ട് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാടിയത് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വേണം 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ. ഓക്കെ.

0: പാലിട്ട പഞ്ചസാര ചായ നീയേന്ന്. ആ ചായയിലെ പഞ്ചസാരയിലെ മധുരം മുഴുവൻ ആ ചായ എന്ന് പാടിയിരിക്കുന്ന പോർഷനിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ പറയൂ, ഡി ക്യു ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? ഉത്തരങ്ങൾ വേഗം തന്നെ SMS അയക്കാം, സോറി മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ആദ്യം Home922 എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആ മൂവിയുടെ പേര്, എന്നിട്ട് നിങ്ങളുടെ ആ മനോഹരമായ പേരും കൂടെ ചേർത്ത് വേണം അയക്കേണ്ടത്. മെസ്സേജ് 0585829220 എന്ന നമ്പറിലേക്ക്.
1: Home 92.2 FM. Home is a feeling.
2: 922 Madras Mail.
3: 922 Madras Mail.
4: Double hit of the heart.

0: 922 Madras Mail. Tamil hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ എപ്പോഴും ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽ ഖർമാൻ 2 സ്ട്രീറ്റ് ആൻഡ് അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ ജുമൈറ 3rd ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 6A സ്ട്രീറ്റ് ഇൻ അൽവാസിൽ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ്. ഓൺ D83 അൽറിബാദ് സ്ട്രീറ്റ് ഇൻ ഫെസ്റ്റിവൽ സിറ്റി ആ ഭാഗത്തും ഒക്കെ ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്.
0: Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling. അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർട്ട് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എന്താ ഒരു പാട്ടല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഹെഡ്ഫോൺ ഒക്കെ വെച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ പാട്ടൊക്കെ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ രോമാഞ്ചം വരും. അത്രയ്ക്ക് നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് ശരപ്പുളി മാല തീർത്തു എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മായയാണ് മെസ്സേജ് അയച്ചത്. അത് കേട്ടപ്പോൾ മായയ്ക്കും പാട്ട് കേട്ടപ്പോൾ എനിക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി മായ. താങ്ക് യു സോ മച്ച് മായയ്ക്ക്. മായ ഇങ്ങോട്ട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് എൻ്റെ വക അങ്ങോട്ടും ഞാൻ താങ്ക്സ് പറയുകയാണ്. കാരണം ഞാൻ കുറേ ദിവസമായി ഈ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്തിട്ട്, അപ്പം അതിൻ്റെ സന്തോഷമാണ്. ഞാൻ ചിലപ്പോൾ നല്ല നല്ല ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ടല്ലോ നമ്മളിങ്ങനെ മറന്നിരിക്കുകയായിരിക്കും, ആരെങ്കിലും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോഴാണ് അയ്യോ എത്ര നാളായി ഞാൻ ഈ പാട്ട് കേട്ടിട്ടെന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ ജിൻസി ഇങ്ങനെ സന്തോഷത്തിലിരിക്കുകയാണ്. ഒരു ഹായ് കേൾക്കാനായിട്ട്, എൻ്റെ പേര് ജിൻസി എന്നാണ്, എൻ്റെ ഹസ്ബൻഡിനൊരു ഹായ് പറയാമോ, അമിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അമിത്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹായ് ജിൻസി, ജിൻസിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മക്കളുടെ പേര്, നല്ല പേര് മക്കളുടെ, ഈവ ആൻഡ് ഇസു. അപ്പോൾ ഇവ മോൾക്കും ഇസുക്കുട്ടനും എല്ലാവർക്കും എല്ലാവർക്കും ഹായ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഇനി വരുന്ന പാട്ടുകളെല്ലാം ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. ഷാഹിദയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷാജൻ വർഗീസ്, വിനോദ്, അശോകൻ, റിയാസ് ഒരുപാട് കൂട്ടുകാർ, പിന്നെ എൻ്റെ ചോദ്യത്തിനുള്ള ശരി ഉത്തരവുമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടണ്ടടേ, കുറേ കുറേ കുറേ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഈ ഒരു മണിക്കൂറിൽ ആരാണ് നമ്മുടെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയാം. ഞാൻ ഇന്ന് പ്ലേ ചെയ്ത പാട്ട് എല്ലാവരും കേട്ട് കാണും. ഡിക്ക് പാടിയ ഒരു പാട്ടാണ് പ്ലേ ചെയ്തത്, മൊഞ്ചത്തി പെണ്ണെ ഉണ്ണി മായ എന്നുള്ള പാട്ട്. ഏത് മൂവിയിലേതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശരിയായിട്ട് തന്നെയാണ് എല്ലാവരും ഉത്തരം അയച്ചിരിക്കുന്നത്. മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഡിക്ക് പാടിയതാണ് മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായ എന്നുള്ള പാട്ട്. അപ്പൊ ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് അബ്ദുൾ അസീസ് ആണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അബ്ദുൾ അസീസ്. അപ്പൊ ഇനി അടുത്ത മണിക്കൂറിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് അക്ബർ ട്രാവൽസ് നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ ഇന്ന് പുതിയൊരു സമ്മാനം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് അറിയാനായിട്ടൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. പിന്നെ എപ്പോഴും എല്ലാവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജോലിയില്ലേ ഷീബ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ഹോമിൻ്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഞങ്ങൾ സമ്മാനം നൽകുന്നുണ്ട്. iPhone 17 ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ എന്തോ. കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, അതിന് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും അവസരമുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. കുറച്ച് ഒരു ഒരാഴ്ചയായി നമ്മളത് പോസ്റ്റ് ചെയ്തിട്ട്, എന്നാലും സമയമുണ്ടല്ലോ നമുക്ക്. ഈ ഒരു മാസം മുഴുവനും നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: One, pistol number 1634-7271.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: You are listening to Home 92.2 FM. Home is a feeling.
8: മലയാളി ഡാ
9: മലയാളി ഡാ കേറിവരാ മക്കളെ കേറിവരാ.
10: മലയാളി ഡാ brought to you by കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: CMR എക്സാലോജി കേസ് ഇഡി നിർദ്ദേശം ഗൗരവത്തോടെ കാണുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ തോറ്റതെന്തുകൊണ്ടെന്ന് സിപിഎമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന വി ഡി സതീശന്റെ കളിയാക്കൽ മെസ്സി തട്ടിപ്പിൽ റെയ്ഡ് പോലീസ് നടപടിയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കയ്യേറ്റമല്ല റെയ്ഡെന്ന് കായികമന്ത്രി മക്കയെ ലക്ഷ്യമിട്ട ഹൂദികളുടെ ആക്രമണ ശ്രമം പ്രതിരോധ സേന തകർത്തുവെന്ന് സൗദി നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ സിഎംആറിൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എം മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി
3: തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി സിപിഎം വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണമായ നിയന്ത്രണത്തിൽ എത്താൻ കഴിയും പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നു എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജി എസ് ടി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ചാനലിന്റെ സംപ്രേക്ഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നു കയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ് സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമപ്രവർത്തനമല്ലെന്നും മന്ത്രി ഒ ജെ ജനീഷ് കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് മന്ത്രി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ് വ്യാപക പരിശോധനയുമായി SIT കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ് നടത്തി ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ് വയനാട്ടിലെ തറവാട് വീട് ചാനലിന്റെ കൊച്ചി ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന നടന്നത് വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കുക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തോമസ് ഐസക് ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത് ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക് CMR എക്സാലോജി കേസ് ഇഡിക്ക് നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMR ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു CMR ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ്കുമാർ ചീഫ് ജനറൽ മാനേജർ PSുരേഷ്കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത് 2024 May 15 മൊഴി പിൻവലിക്കാൻ സത്യവാങ്മൂലം നൽകിയത് ഇഡി ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയിപ്പിച്ചുവെന്ന KS സുരേഷ്കുമാറും താൻ പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങൾ ഇഡി മുഖവിലക്കെടുത്തില്ലെന്ന PSുരേഷ്കുമാറും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നു പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിൽ യു ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനേക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം യു ഡി എഫ് വിമത കൌൺസിലർ ടോണി തൈപ്പറമ്പിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടം ആണെന്ന് ടോണി വിമർശിച്ചു. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി അറേബ്യ. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിച്ചത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന വ്യക്തമാക്കി. ബാബൽ ബന്ദപ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ച ഉത്തരവ്. കെ എം മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് എൽ ഡി എഫ് നേതാക്കൾക്കെതിരായ കേസ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടിന് ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി ധനകാര്യമന്ത്രാലയം. യു പി ഐ മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. തീരുമാനം വിദേശ ഇടപെടലുകളെ തുടർന്നല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. തീരുമാനം ചെറുകിട വ്യവസായികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രത്തിന്റെ വാദം. ഉപഭോക്താക്കളിൽ നിന്ന് ഒരു രൂപ പോലും ഫീസ് ഇനത്തിൽ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. യുഎയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കൈമാറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 ഫീസ് എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33rd പതിപ്പ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹുസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 6 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 48%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഹോമെടാ നമ്മുടെ വീടിടാ ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണുള്ളത്. അപ്പോ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വരാനായിട്ടുള്ള ഇന്നത്തെ ആ ഒരു പഴഞ്ചൊല്ലിലേക്ക് നമുക്ക് പോയാലോ? റെഡിയല്ലേ? ആ റേഡിയുടെ വോളിയം കൂട്ടിവെക്കുക, ചെവി കൂർപ്പിച്ച് വെക്കുക, ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക. എന്തൊക്കെ തന്നെയായിരുന്നാലും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ പാട്ടൊക്കെ കേൾക്കും, ചോദ്യമൊക്കെ വരും, സമ്മാനത്തിന്റെ കാര്യമൊക്കെ പറയും. പക്ഷെ നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം ഡ്രൈവ് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്ന കൂട്ടുകാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യമല്ല, പഴഞ്ചൊല്ലാണ് ഞാൻ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. നമുക്ക് മലയാളികൾക്ക് അറിഞ്ഞൂടാത്ത പഴഞ്ചൊല്ലുണ്ടോ അല്ലേ? ശരി, അതായത് ഉത്തമ, തുമ്പിയെ കൊണ്ട് ദാ ഈ ഒരു സാധനം എടുപ്പിക്കുക. എന്താണത്? എന്ത് സാധനമാണ് തുമ്പിയെ കൊണ്ട് എടുപ്പിക്കരുതെന്ന് പറയുന്നത്? അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് ഇതെടുക്കാൻ പറ്റില്ല എന്നും നമ്മൾ പറയാറുണ്ട്. എന്താണ് സംഭവം? തുമ്പിയെ കൊണ്ട് എന്താണ് എടുപ്പിക്കാൻ പാടില്ലാത്തത്? പാവം ഒരു കുഞ്ഞി തുമ്പി. നമ്മുടെ തുമ്പിയില്ലേ, തുമ്പി വാ തുമ്പക്കൂടത്തിന്, ആ തുമ്പി തന്നെ കുഞ്ഞി തുമ്പി. തുമ്പി പെണ്ണേ വാ വാ, അത് തുമ്പി പെണ്ണാണ്. ആ ശരി, എന്നാലും തുമ്പിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. തുമ്പി അറിഞ്ഞൂടെ തുമ്പി? ആ അപ്പൊ തുമ്പിയെ കാർത്തുമ്പി, തുമ്പി എന്ന് പറയുമ്പോ പെട്ടെന്ന് കാർത്തുമ്പി. കാർത്തുമ്പി എവിടെയാ നമ്മൾ കേട്ടത്? കാർത്തുമ്പി ആ തേൻമാവൻ കുമ്പത്തിൽ അല്ലേ? അപ്പൊ ആ സിനിമയിലില്ല കാർത്തുമ്പി എന്ന് പേര് പറയുമ്പോഴത്തേക്ക് കാർത്തുമ്പിയോ? ആര് കാർത്തുമ്പി? കാർത്തുമ്പി എന്നല്ല, കാർത്തുമ്പി എന്നാ എൻ്റെ പേരെന്ന് പറയില്ലേ? ശോ, ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു 10,000 കാര്യം പറയും. അതെന്തെയാണ് ഒരു വാക്ക് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ തുമ്പിയെ കൊണ്ട് ഇത് എടുപ്പിക്കരുത് എന്നാണ് പറയുന്നത്. തുമ്പിയെ കൊണ്ട് നമ്മൾ എന്താണ് എടുപ്പിക്കാൻ പാടില്ലാത്തത്? പാവം ആ ഒരു കുഞ്ഞി തുമ്പി. ഈ ഒരു പഴഞ്ചൊല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം മെസ്സേജ് അയയ്ക്കുക. ആദ്യം ഹോം കേരളം എന്ന ടൈപ്പ് ചെയ്യുക, പിന്നെ ശരിയായിട്ടുള്ള ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത് അഭയ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഭയ്ക്ക് കല്യാണി പാട്ട് വേണം. ഇന്ന് ഹിന്ദി, സാധാരണ എനിക്കറിയാം അഭയുടെ മെസ്സേജൊക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും കല്യാണി പാട്ട് തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് ഹിന്ദി കല്യാണി വേണമെന്ന് പറയും, ശ്രേയാ ഘോഷാല് പാടിയോ അതും കൂടെ വേണമെന്ന് പറയും. ഇന്ന് ആദ്യത്തെ കല്യാണിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ കല്യാണി പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ, നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM മലയാളിയുടെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചേക്കണേ. ജന്മദിനാശംസകൾ, പിന്നെ അതുതന്നെയല്ലേ ബർത്ത്ഡേ വിഷസ്, പിന്നെ എന്താണ് വെഡിങ് ആനിവേഴ്സറി ആശംസകൾ, എല്ലാ ആശംസകൾ ചെറുതും വലുതും ഒക്കെ ഇവിടെ എടുക്കും.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: அக்ஷ ஆர்ட்ஸ் அவதரிப்பிக்கும் ராத்திங்கள் பூத்தாலி சாத்தி.
0: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
0: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
2: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
0: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
2: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ

0: അതുല്യമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിട ബ്രോട്ട് യു ബൈ കേരനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് ശ്രുതിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. മഴവില്ല എന്നുള്ള ഡി ക്യു സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രുതി, അത് ഐ എം ഗെയിമിലെ പാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതോ ഇനിയിപ്പോൾ ശ്രുതി അങ്ങനെ തന്നെ അയച്ചതാണോ എന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പാട്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, സിനിമയുടെ പേര് മറന്നുപോകും. ഇത് എന്തായാലും ശ്രുതിക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ എനിക്കും ഇഷ്ടമാണ് ഈ പാട്ട്. അടുത്ത നമ്മുടെ പാട്ട് തമിഴ് സോങ് ഓഫ് ദ അവർ ആണ്. ഇന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ ആരോണ് വേണ്ടിയിട്ടാണ്. ആരോണിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ആരോൺ മോൻ, എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ആരോൺ വലിയ വിജയ് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോൺ കുട്ട, മോനും കൂടെ വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ടാണ് അടുത്ത പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നത്. എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു ലിയ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും കൂടെ ചേർന്നതിനും ഒക്കെ കേട്ടോ. പിന്നെ നല്ല നല്ല പാട്ടൊക്കെ പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാരാ ഹർഷാദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹർഷാദ് എവിടെ പോയിരുന്നു, കാണാനില്ലായിരുന്നല്ലോ ഇന്ന്. ഇനി ഇപ്പോഴും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആബ്സെൻ്റ് ഇട്ടേനെ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ബാക്ക് ബെഞ്ചേഴ്സാണ് എത്തിയിട്ടുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പഴഞ്ചൊല്ല് പൂർത്തിയാക്കുക, ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഒരുപാട് പേര് ശരിയായിട്ട് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മുടെ സീമ ഷാജി ഇന്നലെ ഞാനൊരു പഴഞ്ചൊല്ല് ചോദിച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു ഓപ്ഷൻ കൊടുത്തതാണ്, അപ്പം എല്ലാവരും തെറ്റിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അതായത് ഇന്നലെ ചോദിച്ചത് മോങ്ങാനിരുന്ന കരയാനിരുന്ന നായയുടെ മണ്ടയിൽ എന്താണ് വീണെന്നാണ് ചോദിച്ചത്. വെറുതെ ഒരു രസത്തിന് ചോദിച്ചു ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്ന്. അപ്പോൾ കുറേ ചക്ക എന്ന് മെസ്സേജ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ആ ചക്കയുടെ വെയിറ്റ് വെച്ചിട്ട് അയച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചത് തുമ്പിയെ കൊണ്ട് ഇത് എടുപ്പിക്കരുത്, എന്താണ് നമ്മൾ തുമ്പിയെ കൊണ്ട് എടുപ്പിക്കാൻ പാടില്ലാത്ത ശിവ ഓപ്ഷൻ ഉണ്ടോ? ഓ ഉണ്ടല്ലോ, കല്ല്, മണ്ണ്, പിന്നെന്താ പാറ, പാറ കഷ്ണം. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ശരിയായിട്ട് തന്നെ കല്ല് എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ കല്ല് എന്ന് കല്ല് കല്ലാണേ കല്ല് കല്ല് എന്ന് ശരി ഉത്തരം അയച്ചിട്ട് ഇന്ന് നമ്മുടെ ആ ഒരു വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? ആരാണേ ആരാണേ ആരാണ് നമ്മുടെ വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്? ഇന്ന് സിജിൻ ആണ് വന്നിരിക്കുന്നത്. ഹായ് സിജിൻ, അഭിനന്ദനങ്ങൾ. ലക്കി ഡ്രോയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം വിന്നറോ ആണോ എന്ന് അറിയാനായിട്ടൊക്കെ ഒന്ന് കാത്തിരിക്കാം. ഇനി നമ്മുടെ ആരോൺ മോന് വേണ്ടിയിട്ടുള്ള തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling. അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്തിങ്കൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ശ്രീജിത്തിന് സന്തോഷമായി. കാരണം ഇന്ന് ശ്രീജിത്താണ് ഈ പാട്ട് നമ്മുടെ മലയാളി ഡയലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. എനിക്കും സന്തോഷമായി ശ്രീജിത്തെ. അപ്പോഴാണ് ഞാൻ ഷീനയോട് മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവാസ് അജ്മാനിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഷീനയോട് മിണ്ടണ്ട, ഇവിടെ ഉള്ളത് ഷീബയാണെന്ന്. ആ എന്നാ ഷീബയോട് മിണ്ടുവന്ന്. ഓക്കെ, നവാസ് ചോദിച്ച പാട്ട് ഞാൻ കേൾപ്പിച്ചില്ല എന്നാണ് പരാതി. ഇതുപോലെ കുറേ പേര് പരാതി പറയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ നല്ല മൂഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കും, സോറി ഈ പാട്ടില്ല, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നവാസ് ഏത് പാട്ടാണ് എൻ്റെ പാട്ട് പ്ലേ ചെയ്തില്ല. ഞാൻ ഇന്നത്തെ മെസ്സേജ് മുഴുവൻ നോക്കി നവാസിൻ്റെ, അതിൽ ഒരു പാട്ടും ഞാൻ കണ്ടില്ല. ഇനിയിപ്പം എൻ്റെ കണ്ണടിച്ചു പോയതാണോ അതും അറിയാൻ പാടില്ല. ശരി, അപ്പോൾ ദേ ഇനി ഇന്ന് മുതൽ നിങ്ങൾക്കായിട്ടൊരു സമ്മാനം, നമ്മുടെ അഫാമിയ കാർ റെൻ്റൽസ് ദുബായ് നൽകുന്ന ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേണ്ട, ചോദ്യമൊന്നും ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം ഇനി കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് അഫാമിയ കാർ റെൻ്റൽസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് ലൈസൻസ് കിട്ടുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ കാറിന്, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം എടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാറിന് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എ സി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് കാർ എടുക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിച്ചവർക്ക് ഒരു മാസത്തേക്കൊക്കെ കാർ റെൻറ്റിന് എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഫാമിയ കാർ റെൻറ്റൽസിൽ എത്താവുന്നതാണ്. ജെ എൽ ടിയിൽ ക്ലസ്റ്റർ വിയിലാണ് നമ്മുടെ അഫാമിയ കാർ റെൻറ്റൽസ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് നമ്മുടെ മലയാളി ഡായിലൂടെ, അതുപോലെ തന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലും ഉണ്ട്, ഒരു ചെറിയ ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്കായിട്ട് അഫാമിയ കാർ റെൻറ്റൽസ് നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാനായിട്ട് ഇന്നിപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, കാരണം കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ അഫാമിയ കാർ റെൻറ്റൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഈ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ പൊന്നിൻകട്ടയാണെന്നാലും അത് ഒരു പഴയ പാട്ടാണ് അശോകൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അശോക അന്ത പഴയ പാട്ട് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പൊന്നിൻകട്ടാണെന്നാലും പുതിയ നമ്മുടെ അനന്തൻ കാട് എന്ന് പറഞ്ഞ മൂവിയിൽ വന്നിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Home 92.2 FM. First anniversary birthday bash.
6: Joya Lucas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: One. Pistol number 1-6-3-4-7-2-7-9.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 GCC-യിൽ റിലീസിനെത്തുന്നു.
3: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
2: ഞാൻ കാത്തിരിക്കും.
5: You are listening to Home 92.2 FM. Home is a feeling.
6: മലയാളിട്ട മലയാളിട്ട
7: കേറിവാടാ മക്കളെ കേറിവാ.
4: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഇന്ന് നടുപ്പേജ് കിരി എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവാണ് ഒരു മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടപ്പോൾ വിഷ്ണുവിനും സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരുടെ പാട്ടുകൾ ഇന്ന് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ അഫാമിയ കാർ റെൻ്റൽസ് നൽകുന്ന ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാനായിട്ട് ഞാൻ അഫാമിയ കാർ റെൻ്റൽസ് ദുബായി എന്ന് നിങ്ങളോട് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. എല്ലാവരും കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട് ഇന്നത്തെ ആ ഒരു നമ്മുടെ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത്. രണ്ടടയങ് ആർക്കായിരിക്കും ഇന്നത്തെ ആ ഒരു സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത്? സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണ് ശിവ ഒന്ന് പെട്ടെന്ന് പറ. ഇന്നത്തെ ആ ഒരു സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് ഞാൻ പറയാം സത്യമായിട്ട് പറയാം. ഇപ്പൊ പറയാമേ, ഇന്നത്തെ ആ സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് ശരത്താണ്. അഭിനന്ദനങ്ങൾ. ഇനിയിപ്പോൾ നാളെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ലക്കി ഡ്രോ അല്ല, ഇത് നേരിട്ട് സമ്മാനം തരാണ്. ശരത്താണ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ആ നമ്മുടെ തുമ്പിയുടെ കല്ലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, പറഞ്ഞു. സോറി, പെട്ടെന്ന് ഞാൻ വെച്ചാൽ അയ്യോ ഞാൻ പറഞ്ഞില്ലേന്ന്. അത് എല്ലാം പറഞ്ഞായിരുന്നേ, ചോദ്യവും ഉത്തരവും വിന്നസ് ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നാളെ ആവട്ടെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: CMRL Exalogy Kesa. ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തോറ്റതെന്തുകൊണ്ടെന്ന് സി പി എമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന വി ഡി സതീശന്റെ കളിയാക്കൽ. മെസ്സി തട്ടിപ്പിൽ റെയ്ഡ്, പോലീസ് നടപടിയുടെ ഭാഗമെന്ന മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കയ്യേറ്റമല്ല റെയ്ഡെന്ന് കായികമന്ത്രി. മക്കയെ ലക്ഷ്യമിട്ട ഹൂദികളുടെ ആക്രമണ ശ്രമം പ്രതിരോധ സേന തകർത്തുവെന്ന സൗദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എം മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി.
4: തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി. സിപിഎം വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ നിയന്ത്രണത്തിൽ എത്താൻ കഴിയും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നു എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജി എസ് ടി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേക്ഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി ഒ ജെ ജനീഷ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് മന്ത്രി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ് വ്യാപക പരിശോധനയുമായി SIT. കൊച്ചിയിലും വയനാട്ടിലും SIT റെയ്ഡ് നടത്തി. ആന്റോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ്, വയനാട്ടിലെ തറവാട് വീട്, ചാനലിന്റെ കൊച്ചി ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന നടന്നത്. വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കായിക വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കുക. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തോമസ് ഐസക്. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMRL എക്സാലോജി കേസ് ഇഡിക്ക് നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMRL ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. 2024 May 15 മൊഴി പിൻവലിക്കാൻ സത്യവാങ്മൂലം നൽകിയത്. ഇഡി ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയിപ്പിച്ചുവെന്ന KS സുരേഷ് കുമാറും താൻ പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങൾ ഇഡി മുഖവിലക്കെടുത്തില്ലെന്ന P സുരേഷ് കുമാറും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നു. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിൽ. UDFന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനേക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം UDF വിമത കൌൺസിലർ ടോണി തൈപ്പറമ്പിൽ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടം ആണെന്ന് ടോണി വിമർശിച്ചു. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി അറേബ്യ. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിച്ചത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന വ്യക്തമാക്കി. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിച്ച ഉത്തരവ്. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണവേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടിന് ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി ധനകാര്യ മന്ത്രാലയം. UPI മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. തീരുമാനം വിദേശ ഇടപെടലുകളെ തുടർന്നല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. തീരുമാനം ചെറുകിട വ്യവസായികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രത്തിന്റെ വാദം. ഉപഭോക്താക്കളിൽ നിന്ന് ഒരു രൂപ പോലും ഫീസ് ഇനത്തിൽ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. പുതിയ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കൈമാറ്റ പുതിയ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അവതരിപ്പിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ അധിക ഫീച്ചറുകൾക്കായി മാസം 5.99 എന്നതാണ് നിരക്ക്. നിലവിലെ സൌജന്യ സേവനങ്ങൾ അതേപടി തുടരുമെന്നും ആധുനിക സൌകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ബാധകമെന്നും മെറ്റ അറിയിച്ചു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 33rd പതിപ്പ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിച്ചു. ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര ബോർഡുകൾ, വ്യോമയാന കമ്പനികൾ, ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ, സാങ്കേതിക വികസന സ്ഥാപനങ്ങൾ എന്നിവ ദുബായിൽ ഒന്നിച്ചു ചേർന്നതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
5: Home FM News was brought to you by Danya Group of Companies since 1982. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: നമ്മുടെ ഹോം എഫിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ് എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Home FM birthday bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 കാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അതിന് ഓപ്ഷൻ ഒന്നും വേണ്ട, എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. പെട്ടെന്ന് അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
12: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരിപി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: യു ആർ ലിസണിംഗ് ടു

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR Exalogic Kesa. ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ പാക് നാവികസേന കപ്പലിടിച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ നാവികസേന കപ്പലിൽ പാകിസ്ഥാന്റെ കപ്പൽ വന്നിടിച്ചു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലാണ് സംഭവം. പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ കപ്പലിലാണ് പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ വന്ന് ഇടിച്ചത്. അന്താരാഷ്ട്ര മേഖലയിൽ നാവികസേനാ കപ്പലുകളുടെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കണമെന്ന ധാരണ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ഇന്ത്യ ആരോപിച്ചു. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ഈ വർഷം മാർച്ചിൽ ബോർഡ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ നടത്താൻ CBSE തീരുമാനം. 40 വിഷയങ്ങളിലാണ് പരീക്ഷ വീണ്ടും നടത്തുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. യു എ, ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നേരത്തെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ പ്രത്യേക മൂല്യനിർണയ രീതി വഴിയാണ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ട് ചാനലിന്റെ ഉടമയായ ആന്റോ അഗസ്റ്റിൻ ഒരു ചടങ്ങിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് പരാതിക്ക് അടിസ്ഥാനം. കർണാടകയിലെ ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഖ്യമന്ത്രി രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്തതായുള്ള രേഖയുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നാണ് ആന്റോ പറഞ്ഞിരുന്നത്. CMR എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ ഒരു കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എ മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. CPM വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിൽ എത്താനാകും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നുണ്ടോവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗം മാത്രമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നു കയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജിനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് കായികമന്ത്രി. റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വയനാട് വാഴവറ്റയിലെ കുടുംബ വീട്ടിലെ പരിശോധനയിൽ എക്സൈസ് വൻ മദ്യശേഖരം പിടിച്ചെടുത്തു. 60 കുപ്പി മദ്യമാണ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ആന്റോ അഗസ്റ്റിനെതിരെ അബ്കാരി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും. കേരളത്തിൽ വ്യക്തികൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് 3 ലിറ്ററാണ്. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരിവിഹിതം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അരിവിഹിതം 5 കിലോ വരെ ഉയർത്തുന്നത് പരിഗണനയിൽ. കുറഞ്ഞ വിഹിതം കാരണം റേഷൻ വാങ്ങാത്തവരുണ്ട്. അരിവിഹിതം കൂട്ടുന്നത് അരിവില നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. PSC പരീക്ഷ തട്ടിപ്പന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMR എക്സാലോജി കേസ്. ED നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMR ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMR ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K.സുരേഷ്കുമാർ, ചീഫ് ജനറൽ മാനേജർ P.സുരേഷ്കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിന് ജയം. UDFന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കിലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം UDF വിമത കൌൺസിലർ ടോണി തൈപ്രമ്പിൽ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടമാണെന്ന് ടോണി വിമർശിച്ചു. പാർലമെന്റ് മാർച്ച് നടത്താൻ ഒരുങ്ങി CITU. December 1 തൊഴിലാളികളെ അണിനിരത്തി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. പുതിയ ലേബർ കോഡ് പിൻവലിക്കുക, എല്ലാ ഇന്ത്യൻ തൊഴിലാളികൾക്കും 42,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാകും മാർച്ച് നടത്തുക. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽമാൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സൌദി അറേബ്യയിലേക്കുള്ള യാത്ര അമേരിക്കൻ പൌരന്മാർ ഒഴിവാക്കണമെന്ന US സർക്കാരിന്റെ നിർദ്ദേശം. യമൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശം. സൌദി അറേബ്യയിലെ ഖമീസ് മുഷേദ്, അബ്ഹ, ത്വാഫ് എന്നീ നഗരങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് UAE. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിക്ക് വിടവാങ്ങൽ മത്സരമൊരുക്കി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. October 6 ബെനിനെതിരായ മത്സരത്തിൽ മെസ്സി അർജന്റീനിയൻ കുപ്പായത്തിൽ കളത്തിലിറങ്ങും. മെസ്സിയുമായി സംസാരിച്ച ശേഷമാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ബോർഡിന്റെ അറിയിപ്പ്. ICC T20 റാങ്കിംഗിൽ കുതിച്ച് ഇന്ത്യൻ താരങ്ങൾ. ബാറ്റർമാരിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളും സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ബൌളർമാരുടെ റാങ്കിംഗിലും നേട്ടമുണ്ടാക്കി. ബാറ്റർമാരിൽ ഇഷൻ കിഷൻ ഒന്നാമതും അഭിഷേക് ശർമ്മ രണ്ടാമതുമാണ്. സഞ്ജു വി സാംസൺ 30 സ്ഥാനത്ത്. സഞ്ജു റാങ്കിംഗിൽ 4 സ്ഥാനം മെച്ചപ്പെടുത്തി. അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരം റാഷിദ് ഖാനാണ് ബൌളർമാരിൽ ഒന്നാമൻ. 744 പോയിന്റാണ് റാഷിദ് ഖാൻ ഉള്ളത്. 736 പോയിന്റുമായി പാക് സ്പിന്നർ അബ്രാർ അഹമ്മദ് രണ്ടാമതും 710 പോയിന്റോടെ ഇംഗ്ലീഷ് സ്പിന്നർ ആദിൽ റഷീദ് മൂന്നാമതും. T20 ബൌളർമാരുടെ റാങ്കിംഗിൽ വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അസ്ദീപ് സിംഗ് എന്നിവർ മുന്നേറി. വരുൺ ചക്രവർത്തി 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 5th, ബുംറ 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 10th റാങ്കിൽ എത്തി. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിലെ VIP പാക്കുകൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. September 21 മുതൽ 25 വരെ പ്രീ ഓർഡറുകൾ ലഭ്യമാകും. September 26 മുതൽ കൊക്കകോള അരീന വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഇവ ബുക്ക് ചെയ്യാം. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good evening. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25 പ്ലസ് ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
6: യു ആർ ലിസണിംഗ്

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM, ഹോം എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്ന സംഗതികളിലൊന്ന് തന്നെയാണ് UAE ചൂട് അല്ലേ. പലപ്പോഴും നമുക്കറിയാം, ദുബായിയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്നതാവട്ടെ, നമുക്കിവിടെ താമസിക്കുന്നവർക്ക്, ഇവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുന്നതാവട്ടെ, എല്ലാം തന്നെ വിന്ററിലാണ്. സോ വിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സന്തോഷമാണ്. അപ്പോൾ ഒഫീഷ്യലി വിന്ററിന് വേണ്ടി തരുന്ന പല സൂചനകളുണ്ട്. നമ്മളിപ്പോൾ ഒഫീഷ്യൽ വിന്റർ കാലം ആരംഭിച്ചില്ലെങ്കിലും സുഹൈൽ നക്ഷത്രത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം എല്ലാവർക്കും കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും പീക്ക് ടൈമിലുള്ള സമ്മറിൽ പുറം ജോലികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുതരുന്ന ആ ഒരു മിഡ് ഡേ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ. അത് തീരുന്ന സമയത്ത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം, ആക്ച്വലി ഈ പറഞ്ഞ പോലെ സമ്മറിൻ്റെതായിട്ടുള്ള ആ ഒരു ആധിക്യം, അതിൻ്റെതായിട്ടുള്ള ആ ഒരു കാഠിന്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ആ ഒരു ഡേ ബ്രേക്കിൻ്റെതായിട്ടുള്ള ഒരു ഡ്യൂറേഷൻ അവസാനിക്കുകയും അതിനുശേഷം പതിയെ നമ്മളിങ്ങനെ വിന്ററിലേക്ക് പോകുന്നത്. അപ്പോൾ എക്സാക്ട്ലി അതിലേക്കാണ് ഇന്നലെ September 15 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മിഡ് ഡേ ബ്രേക്ക് അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് ഇന്നിപ്പോൾ ഞാനിങ്ങനെ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്താണെങ്കിലും യൂഷ്വലി 48 degrees 49 degrees ഒക്കെ പലയിടത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടത്ത് നിന്നും UAE ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ ഐ തിങ്ക് 43 degrees Celsius മറ്റോ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. 43 എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം പീക്കാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 49, 50 എന്നൊക്കെ 43 എത്തുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ ആ ഒരു റാപ്പിഡായിട്ടുള്ള കുറയൽ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചോളൂ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനുകൾ. ആൻഡ് പലപ്പോഴും നമ്മൾ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഫാമിലിയെ, പേരൻസിനെ, ബ്രദർ ആൻഡ് സിസ്റ്റർ, ഇവരെല്ലാവരെയും നമ്മൾ ദുബായ് എന്ന ഈ ഒരു അത്ഭുതം കാണിക്കാൻ കൊണ്ടുവരാറുള്ളതൊക്കെ വിന്ററിലാണല്ലോ. അതിന് വേണ്ടിയിട്ട് കുറേയധികം പരിപാടികൾ, കുറേയധികം സർപ്രൈസുകൾ ഇത്തവണ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പലതരത്തിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വിസ സൗകര്യങ്ങളും ഒക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. സോ അതിനെയൊക്കെ ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കൂ. ആസിഫാണ് കൂടെയുള്ളത്, ബാക്ക് ടു ഹോമാണ് കേൾക്കുന്നത്.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Aksha Arts avadharippikkunnu Raathingal Poothaali Chaathi.
0: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
0: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
2: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
0: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
2: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയാ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
9: അമ്പാണെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4-5, ഓൺലി ഓൺ ഹോം 92.2 FM. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.

0: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
1: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

എത്ര കണ്ട് നമ്മൾ ട്രെൻഡിങ് ആവുന്ന പുതിയ പാട്ടുകളൊക്കെ കേൾക്കുമെന്ന് പറയുമെന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം നമ്മൾ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ റെട്രോ ക്ലാസിക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെൻഡറിങ് പലയിടത്തു നിന്നും കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അതിൻ്റെ കവർ വേർഷൻസ് പോലും ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസാവുന്ന സമയത്ത് ആ സിനിമയിൽ വന്നിട്ടുള്ള പുതിയ പാട്ടുകളെക്കാൾ ഉപരിയായിട്ട് ആളുകൾ ഏറ്റെടുത്തതും അത്രമാത്രം ആഘോഷമാക്കി മാറ്റിയതും റിലീസ് പോലും ആകാതിരുന്ന ഏതോ കാലഘട്ടത്തിൽ ഏതാണ്ട് 90s പുറത്തു വന്ന അന്നയിലെ യവനകഥയിൽ എന്ന പാട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറേഷൻ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ റെട്രോ ക്ലാസിക്കുകളോട് ഒരു പ്രത്യേക അനുകമ്പ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലേ. അതേ സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻട്രി ചെയ്തുകൊണ്ട് പല പാട്ടുകളും നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയാൻ കാരണമായ ഒരു കലാകാരനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ അകം ദ ബാൻഡ് അവരിതാ നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ്. അവരൊരുപാട് തവണ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പരിപാടികൾക്കെല്ലാം വലിയ പാർട്ടിസിപ്പേഷൻസ് ആണ് എല്ലാം എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ വീണ്ടും ഈ വരുന്ന സെപ്റ്റംബർ 26 നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡ് ദുബായിലേക്ക് വരികയാണ്.

കർണാടിക് മ്യൂസിക്കിൻ്റെയും അതോടൊപ്പം തന്നെ മോഡേൺ മെറ്റൽ ആർട്ടിൻ്റെയും ഒക്കെ തന്നെ ഒരു ഒരു ബ്ലെൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്രയധികം ആരാധക സമ്പത്ത് സ്വന്തമാക്കിയിട്ടുള്ള ഒരു ബാൻഡ് തന്നെയാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ്റെ അഗം ദ ബാൻഡ്. അപ്പോൾ അഗം ദ ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. യുഎഇയിൽ, ദുബായിയുടെ മണ്ണിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോവാണ് ഈ വരുന്ന സെപ്റ്റംബർ 26 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വൈകുന്നേരത്ത് 7 മുതൽ. കംപ്ലീറ്റ്ലി സംഗീതാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസ്മരിക സായാഹ്നമായിട്ട് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ്സ് പ്ലാറ്റിനം ലിസ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് പേർക്ക് നമ്മൾ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാത്രം എക്സ്പെക്ട് ചെയ്ത് നിൽക്കണ്ട. ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടവർ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, കാരണം പരിമിതമായിട്ടുള്ള സ്ലോട്ടുകളിൽ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് നിങ്ങൾക്ക് ടിക്കറ്റുകൾ ഞങ്ങളുടെ കോൺടസ്റ്റിലൂടെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അഗം സ്പേസ്, അഗം ബാൻഡ് സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ, അഗം ബാൻഡ് സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ ടു ദി നമ്പർ 0585829220 ലേക്ക് ഒരു മെസ്സേജ് അയച്ചോളൂ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് ദുബായിലെ പ്രധാനപ്പെട്ട റോഡ്സിലേക്ക് നോക്കുന്ന സമയത്ത് പലയിടത്തും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പലയിടത്തും റോഡ് ഹെവിലി പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എസ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, അൽഖൽ റോഡിലൊക്കെ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബുഗുദ്ര ഇന്റർചേഞ്ചിന്റെ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല രണ്ട് ആക്സിഡന്റുകൾ ഇവിടെ ബാക്ക് ടു ബാക്ക് നടന്നിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ദുബായ് ഷാർജ റോഡ്സിലും യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Home 92.2 FM. Home is a feeling.
5: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
2: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
5: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
5: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
6: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
5: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
6: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
7: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: ജോയ് ആലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
2: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ആയിരത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
1: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
3: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഈ ഹിന്ദി സിനിമ ഗോസിപ്പ് കോളങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു വലിയ സിനിമയെ കുറിച്ചിട്ടുള്ള കുറേയധികം കിംവദന്തികളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ കുറേയധികം ഗോസിപ്പുകൾ ഇങ്ങനെ പുറത്ത് പടച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്ന വേറൊന്നുമല്ല, ദുരന്തർ 2 വലിയ വിജയത്തിന് ശേഷം ആദിത്യ ധർ എന്ന സംവിധായകൻ, ദുരന്തറിന്റെ ഡയറക്ടർ വീണ്ടും രൺവീർ സിംഗ്, എപ്പോഴും എനിക്ക് മാറിപ്പോവും, രൺവീർ സിംഗും രൺബീർ കപൂറുമായിട്ട് രൺവീർ സിംഗിനെ വെച്ചിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ ആക്ച്വലി ഒരു 4 നായകന്മാരുള്ള ഒരു സിനിമയാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ്. അപ്പോൾ ഈ 4 നായകന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം കേട്ടോ. ഒന്ന്, രൺവീർ സിംഗ് തന്നെയാണ്, രൺവീർ സിംഗ് ആണ് ഏറ്റവും മെയിൻ ലീഡായിട്ട് വരുന്നത്. ആൻഡ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട നായക റോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തത്തുല്യമായിട്ടുള്ള വേഷത്തിലേക്ക് തന്നെ നമ്മുടെ ജൂനിയർ NTR വരുന്നുണ്ട്. പിന്നെയുള്ള രണ്ട് പേര്, അത് ഒന്ന് പൃഥ്വിരാജും പിന്നെ ഫഹദ് ഫാസിലുമാണെന്നാണ്. സാധാരണ മലയാളം പേജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം ഇത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഒരു ഫാൻ അല്ലെങ്കിൽ ഫാൻ ഗോസിപ്പ് മാത്രമായിരിക്കുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള മൂവി ന്യൂസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പല ബോളിവുഡ് പേജുകളിലും ഈ ഒരു വാർത്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, രൺവീർ സിംഗ് ആൻഡ് ജൂനിയർ NTR, അതൊരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കും അല്ലേ. എനിവേ, എന്തായാലും കാത്തിരിക്കാം, അങ്ങനത്തെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ട്രെൻഡ് ഫോളോ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക. അതായത് ഇപ്പോൾ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്, സീരിയലുകളിലൂടെ എത്തിയ ഒരുപാട് പേരുണ്ട്. ബിജു മേനോൻ, അനൂപ് മേനോനൊക്കെ അങ്ങനെ സീരിയലുകളിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. നാടകങ്ങളിലൂടെ സിനിമകളിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടന്റ് ക്രിയേഷനിലൂടെ കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് എത്തിച്ചേരാമെന്നതിൻ്റെയും ആൻഡ് മാത്രമല്ല നമുക്ക് വലിയ വലിയ വിജയങ്ങൾ ശ്രദ്ധമാക്കാമെന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഹാഷറും സംഘവും അല്ലേ. ഹാഷർ ആൻഡ് ടീമിൻ്റെ ആ ഒരു വാഴ 2 ഓഫ് കോഴ്സ് മലയാളത്തിലൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി. അതിനെ ഇപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് പൊട്ടിച്ചത് വേറെ കാര്യം. എന്നിരുന്നാലും ഒരു പുതുമുഖങ്ങളുടെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും വലിയ റിസപ്ഷൻ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അത്ഭുതം തന്നെയാണ്. അതിനുശേഷം ഇവരുടെ ഗംഭീര പ്രൊജക്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഏറ്റവും ഹൈപ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിതീഷ് സഹദേവ് ചിത്രം മേളയിൽ ഹാഷർ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള അൻവർ ഷീദ്. അൻവർ ഷീദ് എന്ന സംവിധായകനും അൻവർ ഷീദ് എന്ന പ്രൊഡ്യൂസറും അത്രമാത്രം ഗ്യാരണ്ടി നൽകിയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ്. കാരണം ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ആവട്ടെ, അല്ലെങ്കിൽ പ്രേമമാവട്ടെ, ആൻഡ് പറവയാവട്ടെ, ഈ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് അൻവർ ഷീദായിരുന്നു. അൻവർ ഷീദ് അടുത്തതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ, മധുര മനോഹര മോഹത്തിന് ശേഷം സ്റ്റെഫി സേവിയർ സംവിധാനം ചെയ്യുന്ന സിനിമ. ആൻഡ് അതിൽ നായകന്മാരാകുന്നത് ഈ ഹാഷറും ഹാഷിൻ്റെ ടീമിലെ അലനും, ഇവർ രണ്ടുപേരുമാണെന്ന്. ശരിക്കും പിള്ളേരുടെ ആ ഒരു രാശി മാറിയ സംഗതി ആലോചിച്ച് നോക്കണേ. അതാണ് ക്രിയേഷൻ നടത്തുക. നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്ത് തന്നെയാണോ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. നമ്മുടെ കയ്യിൽ അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ ഉണ്ടായിരിക്കില്ല, ആകെയുള്ളത് ഏറ്റവും ലോക്കലായിട്ടുള്ളൊരു ഫോണായിരിക്കും. എന്നിരുന്നാൽ പോലും അതിൽ നിന്നും ആരംഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ബാക്കി കാലം അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളെ കൊണ്ടെത്തിച്ചോളും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇവർ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
2: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
1: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
1: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രികൾ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്രികൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർട്ട് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
3: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്, ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM, first anniversary birthday bash.
8: Joy Alucas, world's favorite jeweler,
7: supported by akbartravels.com, Almaraya car rentals and Volcano LED solutions.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: One, pistol number 1634-7271.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല.
1: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: September 17 GCC റിലീസിനെത്തുന്നു.
1: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR Exalogy Kesa. ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ പാക് നാവികസേന കപ്പലിടിച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ നാവികസേന കപ്പലിൽ പാകിസ്ഥാന്റെ കപ്പൽ വന്നിടിച്ചു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലാണ് സംഭവം. പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ കപ്പലിലാണ് പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ വന്ന് ഇടിച്ചത്. അന്താരാഷ്ട്ര മേഖലയിൽ നാവികസേനാ കപ്പലുകളുടെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കണമെന്ന ധാരണ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ഇന്ത്യ ആരോപിച്ചു. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ഈ വർഷം മാർച്ചിൽ ബോർഡ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ നടത്താൻ CBSE തീരുമാനം. 40 വിഷയങ്ങളിലാണ് പരീക്ഷ വീണ്ടും നടത്തുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. UAE, ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നേരത്തെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ പ്രത്യേക മൂല്യനിർണയ രീതി വഴിയാണ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ട് ചാനലിന്റെ ഉടമയായ ആന്റോ അഗസ്റ്റിൻ ഒരു ചടങ്ങിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് പരാതിക്ക് അടിസ്ഥാനം. കർണാടകയിലെ ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഖ്യമന്ത്രി രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്തതായുള്ള രേഖയുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നാണ് ആന്റോ പറഞ്ഞിരുന്നത്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ ഒരു കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എ മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. CPM വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിൽ എത്താനാകും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നുണ്ടോവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗം മാത്രമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി OJ ജിനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് കായികമന്ത്രി. റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വയനാട് വാഴവറ്റയിലെ കുടുംബ വീട്ടിലെ പരിശോധനയിൽ എക്സൈസ് 1 മദ്യശേഖരം പിടിച്ചെടുത്തു. 60 കുപ്പി മദ്യമാണ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ആന്റോ അഗസ്റ്റിനെതിരെ അബ്കാരി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും. കേരളത്തിൽ വ്യക്തികൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് 3 ലിറ്ററാണ്. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരിവിഹിതം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അരിവിഹിതം 5 കിലോ വരെ ഉയർത്തുന്നത് പരിഗണനയിൽ. കുറഞ്ഞ വിഹിതം കാരണം റേഷൻ വാങ്ങാത്തവരുണ്ട്. അരിവിഹിതം കൂട്ടുന്നത് അരിവില നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMRൽ എക്സാലോജി കേസ്. ED നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMRൽ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMRൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K.സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ P.സുരേഷ് കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിന് ജയം. UDFന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനിക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം UDF വിമത കൌൺസിലർ ടോണി തൈപ്രമ്പിൽ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടമാണെന്ന് ടോണി വിമർശിച്ചു. പാർലമെന്റ് മാർച്ച് നടത്താൻ ഒരുങ്ങി CITU. December 1 തൊഴിലാളികളെ അണിനിരത്തി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. പുതിയ ലേബർ കോഡ് പിൻവലിക്കുക, എല്ലാ ഇന്ത്യൻ തൊഴിലാളികൾക്കും 42,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാകും മാർച്ച് നടത്തുക. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സൌദി അറേബ്യയിലേക്കുള്ള യാത്ര അമേരിക്കൻ പൌരന്മാർ ഒഴിവാക്കണമെന്ന US സർക്കാരിന്റെ നിർദ്ദേശം. യമൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശം. സൌദി അറേബ്യയിലെ ഖമീസ് മുഷേദ്, അബ്ഹ, ത്വാഫ് എന്നീ നഗരങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് UAE. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം. ലിയോണൽ മെസ്സിക്ക് വിടവാങ്ങൽ മത്സരമൊരുക്കി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. October 6 ബെനിനെതിരായ മത്സരത്തിൽ മെസ്സി അർജന്റീനിയൻ കുപ്പായത്തിൽ കളത്തിലിറങ്ങും. മെസ്സിയുമായി സംസാരിച്ച ശേഷമാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ബോർഡിന്റെ അറിയിപ്പ്. ICC T20 റാങ്കിംഗിൽ കുതിച്ച് ഇന്ത്യൻ താരങ്ങൾ. ബാറ്റർമാരിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളും സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ബൌളർമാരുടെ റാങ്കിംഗിലും നേട്ടമുണ്ടാക്കി. ബാറ്റർമാരിൽ ഇഷൻ കിഷൻ ഒന്നാമതും അഭിഷേക് ശർമ്മ രണ്ടാമതുമാണ്. സഞ്ജു വി സാംസൺ 30 സ്ഥാനത്ത്. സഞ്ജു റാങ്കിംഗിൽ 4 സ്ഥാനം മെച്ചപ്പെടുത്തി. അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരം റാഷിദ് ഖാനാണ് ബൌളർമാരിൽ ഒന്നാമൻ. 744 പോയിന്റാണ് റാഷിദ് ഖാൻ ഉള്ളത്. 736 പോയിന്റുമായി പാക് സ്പിന്നർ അബ്രാർ അഹമ്മദ് രണ്ടാമതും 710 പോയിന്റോടെ ഇംഗ്ലീഷ് സ്പിന്നർ ആദിൽ റഷീദ് മൂന്നാമതും. T20യിലെ ബൌളർമാരുടെ റാങ്കിംഗിൽ വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർദീപ് സിംഗ് എന്നിവർ മുന്നേറി. വരുൺ ചക്രവർത്തി 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 5th, ബുംറ 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 10th റാങ്കിൽ എത്തി. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിലെ VIP പാക്കുകൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. September 21 മുതൽ 25 വരെ പ്രീ ഓർഡറുകൾ ലഭ്യമാകും. September 26 മുതൽ കൊക്കകോള അരീന വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഇവ ബുക്ക് ചെയ്യാം. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
7: Weather update.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: സബ്സ്ക്രിപ്ഷനുകളുടെ കാലമാണല്ലോ ഇത്. അപ്പൊ യു എയിലും മെറ്റയുടെ സബ്സ്ക്രിപ്ഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, അപ്പൊ പറഞ്ഞു വന്നത് യു എയിൽ മെറ്റയുടെ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യു എയിലും മെറ്റ സബ്സ്ക്രിപ്ഷൻ എത്തിയിരിക്കുകയാണ്. വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ്, അവരുടെ മെറ്റ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയാണ് ആക്ച്വലി ഇപ്പോൾ മെറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. വെറും 5.99 ദിർഹംസ് മുതൽ ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻസ് പ്ലാനുകൾ സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇവർ ഏറ്റവും പുതിയ പദ്ധതി ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. യു എയിലെ മെറ്റ പുതിയ സബ്സ്ക്രിപ്ഷൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. മെറ്റ വൺ എന്നാണ് ഈ ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ സർവീസിന് അവർ ഇട്ടിരിക്കുന്ന പേര് തന്നെ. മാസം 5.99 ദിർഹംസ് ഉണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നാണ് കേട്ടോ. വാട്സാപ്പിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ സാധാരണ ഉപയോഗം എല്ലായ്പ്പോഴും സൗജന്യമായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ തുടരുന്നതായിരിക്കും. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് എക്സ്ട്രാ AI ടൂൾസും ചില പ്രത്യേക ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ചില ചില എക്സ്ട്രാ ഫീച്ചേഴ്സ്, എക്സ്ട്രാ കവറേജ് കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് മെറ്റ AI ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടി ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ യു എയിൽ മെറ്റയുടെ സബ്സ്ക്രിപ്ഷൻ എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ 5.6 ദിർഹംസ് അല്ലേ ഉള്ളൂ, 5.99 ദിർഹംസ്, 6 ദിർഹംസ് അല്ലേ ഉള്ളൂ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Aksha Arts avadharippikkunnu Raathingal Poothali Chaarthi.
0: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
0: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
2: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
0: September 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
2: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി

0: നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
9: ഇങ്ങനെ കരയിലാണോ അണ്ണന്റെ പ്രശ്നം? എന്താ, ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
11: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050 000 2918.

0: Mid Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: എല്ലാ ദിവസവും വൈകുന്നേരത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ കാറിന്റെ അടുക്കിലേക്ക് നടക്കുന്ന സമയത്ത്, ഓഫീസിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന സംഭവ വികാസങ്ങളിൽ ഒന്നാണ് തലവേദന എന്നുള്ളതല്ലേ. ഓരോ ദിവസത്തിനെയും വൈകുന്നേരത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു തലവേദന അനുഭവപ്പെടാറുണ്ടായിരിക്കും. പക്ഷേ എന്ത് തരം തലവേദനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇടത്താണ് കൃത്യമായിട്ട് അതിന്റെ പരിഹാര മാർഗം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right, it's time for health tips. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ തലവേദന അത് ഏത് തരമാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു വഴിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. വേദന എവിടെയാണെന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നെറ്റിയുടെ മുൻഭാഗത്താണ് നമുക്ക് തലവേദന അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ വർക്കിൻ്റെ പരമായിട്ടുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ആൻഡ് നമ്മളിപ്പോൾ കുറേ നേരം ഇരുന്ന് ജോലി എടുത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ, ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ, അപ്പോഴൊക്കെയാണ് നമുക്ക് നെറ്റിയുടെ മുൻഭാഗത്ത് തലവേദന അനുഭവപ്പെടാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം വേറെ ഒന്നുമല്ല, സ്ക്രീൻ ഓഫ് ചെയ്യുക, സ്ക്രീനുകളിൽ നിന്നും ഒരു ഇൻ്റർവൽ എടുത്ത് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നന്നായിട്ട് വിശ്രമിക്കുക, ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തലയുടെ മുകൾ ഭാഗത്ത് വരുന്ന വേദന പലപ്പോഴും നമുക്ക് ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി, ഇളനീരോ അല്ലെങ്കിൽ ORSO കുടിച്ച് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ഹൈഡ്രേറ്റഡ് ഫോം, നമ്മുടെ വാട്ടർ കണ്ടൻറ് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു വേദനയ്ക്കും ഒരു പരിസമാപ്തി ഉണ്ടാകുന്നതായിരിക്കും. തലയുടെ പിൻഭാഗത്ത് ഉണ്ടാകുന്ന വേദനയ്ക്ക് പ്രധാന കാരണം ഒരുപക്ഷെ കഴുത്തിലെ മസിലുകളിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആയിരിക്കാം. നമ്മളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കാം. തലയുടെ ഒരു വശത്ത് മാത്രം വരുന്ന വേദനയാണ് പ്രധാനമായിട്ട് നമുക്ക് മൈഗ്രെയിൻ ആയിട്ട് കണക്കാക്കാറുള്ളത്. വെളിച്ചവും ശബ്ദവും ഒക്കെ ഇല്ലാത്ത ഇരുട്ടിൻ്റെ മുറിയിൽ വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെ മൈഗ്രെയിൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. വിട്ടുമാറാത്ത കടുത്ത തലവേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇതുപോലെ ഫിഗർ ഔട്ട് ചെയ്ത് അതിൻ്റെ ചികിത്സ ഞാനും ChatGPT കൂടെ അങ്ങ് തീരുമാനിക്കാം. മാറാന്തപുരാനിൽ പറയുന്ന പോലെ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങളും എന്ന് പറയുന്ന പോലെ, അപ്പൻ്റെ പെങ്ങൾ സുഭദ്രി എന്ന് പറയുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മളും ChatGPT ഒന്നും ചേർന്നാൽ ഒരു ഡോക്ടർക്ക് പകരമൊന്നും ആവില്ല. അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഏതൊരു രോഗാവസ്ഥയും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന മെഡിക്കേഷൻ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗനിർണയത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും കേട്ടോ. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സ് നാട്ടിൽ തന്നെയായിരിക്കും. ആഴ്ചയിൽ കുറഞ്ഞതൊരു 4 തവണയെങ്കിലും വീട്ടിൽ വിളിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ക്ഷേമത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന, ക്ഷേമം അന്വേഷിക്കുന്ന മക്കൾ തന്നെയായിരിക്കും എല്ലാവരും. പക്ഷേ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ദുബായിൽ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മുടെ ആരോഗ്യ പരിശോധനകൾ നമ്മൾ അതുകൊണ്ട് തന്നെ മാറ്റിവെക്കാറാണുള്ളത് കേട്ടോ. സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന സമീപനം ചിലപ്പോൾ എന്നേക്കുമായിട്ട് വൈകി പോകാനുള്ള സകല സാധ്യതയുണ്ട്. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തിയിരിക്കണം. ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഇവയൊക്കെ തന്നെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അവിടെയാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി മുന്നോട്ട് വരുന്നത്. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പല വിധങ്ങളിലുള്ള ഹെൽത്ത് പാക്കേജുകളുമായി കഴിഞ്ഞ എത്രയോ വർഷമായി നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും അധികം ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരിലേക്ക് തങ്ങളുടെ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതും അവരുടെ പോക്കറ്റ് കാലിയാക്കാതെ രീതിയിൽ ഏറ്റവും പ്രീമിയം സൗകര്യങ്ങൾ കൊടുക്കുക എന്ന ആ ഒരു കാഴ്ചപ്പാടാണ് MVR എല്ലാ കാലത്തും പുലർത്തി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ബേസിക്, അഡ്വാൻസ്ഡ്, വിമൻസ്, ജെൻസ് പല വിധത്തിലുള്ള പാക്കേജുകൾ എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 050-860-9611 ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, MVR നമ്പറാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആ ഒരു നമ്പറിൻ്റെ മറുതലക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 050-860-9611 is the number.
1: Health Tips was brought to you by കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: Aksha Arts avadharippikkunnu Raathingal Poothaali Chaarthi.
2: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
1: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
1: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alucas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: മമ്മീ വിശക്കുന്നു.
12: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
11: ആഹാ, പാസ്തയോ?
13: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
11: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
13: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
12: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
9: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
14: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
15: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: home of a birthday bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: That's right. Yes, Home 92.2 FM. കഴിഞ്ഞ ഒരു വർഷം തീർച്ചയായിട്ടും നിങ്ങളുടെ കാതോരം എത്തി നിങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഒന്നാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിരവധി അനവധി സമ്മാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾക്ക് പകരുന്ന മറ്റൊരു സമ്മാനമാണ് 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ്. നമ്മുടെ ഫ്രീക്വൻസിക്ക് സമാനമായിട്ട് 9 ഗ്രാംസ് ഓഫ് 22 കാരറ്റ് ഗോൾഡ് കോയിൻ നിങ്ങളുടെ കൈകളിലേക്ക് തരിക എന്നുള്ളത് കേട്ടോ. 922. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം എന്ന് വെച്ചാലേ നമ്മൾ എല്ലാവരുടെയും കുടുംബമാണല്ലോ. എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുന്ന ഒരിടം, ഒരു കുടുംബം, അതാണ് ഹോം. സോ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ചില പ്രമുഖ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിലുടനീളം എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യം, സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചോദിച്ച കുടുംബങ്ങളെല്ലാം വളരെ നല്ലവരുടെ ഒരു കുടുംബമായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൊട്ടോറിയസ് ആണ് ഈ ഒരു ഫാമിലി. ആൻഡ് ഇതൊരു മലയാള സിനിമയിലെ 100 കോടി ക്ലബിൽ കയറിയ ഒരു കുടുംബമാണ്. ആൻഡ് ഈ ഒരു കുടുംബത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നൊട്ടോറിയസ് എന്ന് പറഞ്ഞത് തന്നെ ഇവർക്ക് കുറച്ച് സ്വർണ്ണക്കച്ചവടവും അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളും ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഫാമിലിയുടെ പേര് അഡാട്ട് ഫാമിലി എന്നാണ്. അഡാട്ട് എന്നാണ് ഈ ഒരു കുടുംബത്തിന്റെ പേര്. അഡാട്ട് ഫാമിലിയെ നമ്മൾ കണ്ട സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആക്ച്വലി ഇവര് വില്ലന്മാരായിട്ട് ഇതിന് മുൻപ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സിനിമയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത് അതേ വില്ലന്മാരെ, പ്രത്യേകിച്ചും പ്രധാന വില്ലനെ നായകനാക്കിക്കൊണ്ട് വന്ന ആ സിനിമയിലാണ് അഡാട്ട് ഫാമിലിയെയും അവരുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. ആ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ആ കുടുംബത്തിലെ വളർത്തു മകനാണ്. പ്രത്യേകിച്ചും ഈ ഒരു BGM ഒക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്നത് അത് തന്നെയായിരിക്കും. ഏതാ അത് തന്നെ

0: ഹനീഫ് അദനി സംവിധാനം ചെയ്ത ഏതൊരു സിനിമയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് ഈ അടാട്ട് ഫാമിലി എത്തിച്ചേർന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ബി ജി എം ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറെ കുറെ മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഉത്തരം എന്നുള്ളത്. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ, 922 സ്പേസ് ദ റൈറ്റ് ആൻസർ ടു ദി നമ്പർ 0585829220922 സ്പേസ് ദ റൈറ്റ് ആൻസർ ടു ദി നമ്പർ 0585829220ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കിക്കോ 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്തിങ്കൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർട്ട് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
0: ഇങ്ങനെ കരയിലാണ് അണ്ണന്റെ പ്രശ്നം. എന്താ, ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
11: You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic Kesa. ഇഡി നിർദ്ദേശം ഗൌരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ പാക് നാവികസേന കപ്പലിടിച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാന്റെ കപ്പൽ വന്നിടിച്ചു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലാണ് സംഭവം. പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ കപ്പലിലാണ് പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ വന്ന് ഇടിച്ചത്. അന്താരാഷ്ട്ര മേഖലയിൽ നാവികസേനാ കപ്പലുകളുടെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കണമെന്ന ധാരണ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ഇന്ത്യ ആരോപിച്ചു. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ഈ വർഷം മാർച്ചിൽ ബോർഡ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ നടത്താൻ CBSE തീരുമാനം. 40 വിഷയങ്ങളിലാണ് പരീക്ഷ വീണ്ടും നടത്തുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. UAE, ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നേരത്തെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ പ്രത്യേക മൂല്യനിർണയ രീതി വഴിയാണ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായ ആന്റോ അഗസ്റ്റിൻ ഒരു ചടങ്ങിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് പരാതിക്ക് അടിസ്ഥാനം. കർണാടകയിലെ ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഖ്യമന്ത്രി രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്തതായുള്ള രേഖയുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നാണ് ആന്റോ പറഞ്ഞിരുന്നത്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ ഒരു കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇഡി കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എ മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. CPM വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണമായ കൺട്രോളിൽ എത്താനാകും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗം മാത്രമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജിനീഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് കായികമന്ത്രി. റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വയനാട് വാഴവറ്റയിലെ കുടുംബ വീട്ടിലെ പരിശോധനയിൽ എക്സൈസ് വൻ മദ്യശേഖരം പിടിച്ചെടുത്തു. 60 കുപ്പി മദ്യമാണ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ആന്റോ അഗസ്റ്റിനെതിരെ അബ്കാരി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും. കേരളത്തിൽ വ്യക്തികൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് 3 ലിറ്ററാണ്. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരിവിഹിതം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അരിവിഹിതം 5 കിലോ വരെ ഉയർത്തുന്നത് പരിഗണനയിൽ. കുറഞ്ഞ വിഹിതം കാരണം റേഷൻ വാങ്ങാത്തവരുണ്ട്. അരിവിഹിതം കൂട്ടുന്നത് അരിവില നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. PSC പരീക്ഷാ തട്ടിപ്പന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMR എക്സാലോജി കേസ്. ED നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMR ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMR ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K.സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ P.സുരേഷ് കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിന് ജയം. UDFന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനിക്കലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം UDF വിമത കൌൺസിലർ ടോണി തൈപ്രമ്പിൽ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് MM പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടമാണെന്ന് ടോണി വിമർശിച്ചു. പാർലമെന്റ് മാർച്ച് നടത്താൻ ഒരുങ്ങി CITU. December 1 തൊഴിലാളികളെ അണിനിരത്തി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. പുതിയ ലേബർ കോഡ് പിൻവലിക്കുക, എല്ലാ ഇന്ത്യൻ തൊഴിലാളികൾക്കും 42,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാകും മാർച്ച് നടത്തുക. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂതി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സൌദി അറേബ്യയിലേക്കുള്ള യാത്ര അമേരിക്കൻ പൌരന്മാർ ഒഴിവാക്കണമെന്ന US സർക്കാരിന്റെ നിർദ്ദേശം. യമൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശം. സൌദി അറേബ്യയിലെ ഖമീസ് മുഷേദ്, അബ്ഹ, ത്വാഫ് എന്നീ നഗരങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് UAE. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിക്ക് വിടവാങ്ങൽ മത്സരമൊരുക്കി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. October 6 ബെനിനെതിരായ മത്സരത്തിൽ മെസ്സി അർജന്റീനിയൻ കുപ്പായത്തിൽ കളത്തിലിറങ്ങും. മെസ്സിയുമായി സംസാരിച്ച ശേഷമാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ബോർഡിന്റെ അറിയിപ്പ്. ICC T20 റാങ്കിംഗിൽ കുതിച്ച് ഇന്ത്യൻ താരങ്ങൾ. ബാറ്റർമാരിൽ ആദ്യ 2 സ്ഥാനങ്ങളും സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ബൌളർമാരുടെ റാങ്കിംഗിലും നേട്ടമുണ്ടാക്കി. ബാറ്റർമാരിൽ ഇഷൻ കിഷൻ 1-ാമതും അഭിഷേക് ശർമ്മ 2-ാമതുമാണ്. സഞ്ജു വി സാംസൺ 30-ാം സ്ഥാനത്ത്. സഞ്ജു റാങ്കിംഗിൽ 4 സ്ഥാനം മെച്ചപ്പെടുത്തി. അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരം റാഷിദ് ഖാനാണ് ബൌളർമാരിൽ 1-ാമൻ. 744 പോയിന്റാണ് റാഷിദ് ഖാൻ ഉള്ളത്. 736 പോയിന്റുമായി പാക് സ്പിന്നർ അബ്രാർ അഹമ്മദ് 2-ാമതും 710 പോയിന്റോടെ ഇംഗ്ലീഷ് സ്പിന്നർ ആദിൽ റഷീദ് 3-ാമതും. T20 ബൌളർമാരുടെ റാങ്കിംഗിൽ വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അസ്ദീപ് സിംഗ് എന്നിവർ മുന്നേറി. വരുൺ ചക്രവർത്തി 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 5-ാമതെത്തി. ബുംറ 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 10-ാം റാങ്കിൽ എത്തി. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിലെ VIP പാക്കുകൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. September 21 മുതൽ 25 വരെ പ്രീ ഓർഡറുകൾ ലഭ്യമാകും. September 26 മുതൽ കൊക്കകോള അരീന വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഇവ ബുക്ക് ചെയ്യാം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: എത്തിഹാദ് എയർവേസും എത്തിഹാദ് റെയിലും കൈകോർക്കുകയാണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എത്തിഹാദ് എയർവേസും യു എ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വളരെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സംഗതിയായിരുന്നു എത്തിഹാദ് റെയിൽ. അപ്പോൾ എത്തിഹാദ് എയർവേസും എത്തിഹാദ് റെയിലും കൂടി കൈകോർക്കുകയാണ് എന്നുള്ളൊരു അപ്ഡേറ്റാണ്, പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എത്തിഹാദ് എയർവേസിൻ്റെയും എത്തിഹാദ് റെയിലിൻ്റെയും സേവനങ്ങൾ ഏകീകരിക്കാനുള്ളൊരു കരാറും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിമാനവും ട്രെയിനും ഉൾപ്പെടുന്ന യാത്രകൾക്ക് വേണ്ടി ഒരു ഒറ്റ ബുക്കിംഗ് സംവിധാനത്തിലൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഒരു പരിപാടിയൊക്കെ അറേഞ്ച്ഡ് ആവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അബുദാബിയിലെ സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലും ആൻഡ് മുഹമ്മദ് ബിൻ സായദ് സിറ്റി പാസഞ്ചർ ട്രെയിനും ഇടയിൽ പ്രത്യേക ഷട്ടിൽ സർവീസുകളൊക്കെ ആയിട്ട് ആൻഡ് സ്റ്റേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള യാത്രാ സംവിധാനങ്ങളും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് പുതിയൊരു യാത്രാ സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇപ്പോൾ സംഭവം ആവാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരൊറ്റ ബുക്കിങ്ങിൽ തന്നെ നമുക്ക് ഒരു എൻറ്റയർ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ മറ്റേ ആളുകൾ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് വരുന്നവർ, ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള റെസിഡൻസിനാണെങ്കിൽ തന്നെയും നമ്മൾ താമസിക്കുന്ന ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതി തന്നെയായിരിക്കും വൈൽ ട്രാവലിംഗ് ഓൺ എത്തിഹാദ് എയർലൈൻസ്. ആൻഡ് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക്, ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നവർക്കാണെങ്കിലും ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഇന്ന ഇന്ന സ്ഥലങ്ങൾ പോകണം, എക്സ്പ്ലോർ ചെയ്യണം, കാണണം, കാഴ്ചകൾ ആസ്വദിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് റെയിലിനെയും വിമാനത്തെയും തമ്മിൽ ഏകീകരിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള പുതിയ സംവിധാനങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നതും. എനിവേ, എന്തായാലും റെയിലിൻ്റെ കാര്യം എയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യു എയിലുള്ള നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് ദുബായിയുടെ മനോഹരമായിട്ടുള്ള നിരത്തുകളിലൂടി വാഹനം ഓടിക്കണമെന്നുള്ളത്. ലൈസൻസ് എടുത്തെങ്കിലും കുറച്ച് നാളുകളായിട്ട് തന്നെ ആ ലൈസൻസ് കയ്യിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വാഹനം ഓടിക്കാനുള്ള ആ ഒരു സൗകര്യം, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കറണ്ട്ലി ഉള്ള ഒരു സാമ്പത്തിക ഇതൊക്കെ നോക്കിയിട്ട് പെട്ടെന്നൊരു വണ്ടി വാങ്ങൽ അത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് കരുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ഗംഭീര സമ്മാനം തരുന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഹോം 92.2 എഫ്എമ്മും അൽമുറായ കാസും ചേർന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ഗംഭീര സമ്മാനങ്ങൾ. അതിൽ ബമ്പർ സമ്മാനമായിട്ട് ഒരു മാസത്തേക്കുള്ള റെൻ്റേ കാർ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോമിൻ്റെ ബാക്ക് ടു ഹോം ഷോയിലൂടെ വൈകുന്നേരത്തെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോരുത്തർക്ക്, 4 പേർക്ക് ഓരോ ആഴ്ച വീതമുള്ള റെൻ്റേ കാർ സബ്സ്ക്രിപ്ഷനും സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകണം. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ അതിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില മലയാള സിനിമകളിലൂടെ ഐക്കോണിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി പറ്റിയ ചില വാഹനങ്ങളുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് സമ്മാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാം. ഈദർ ബമ്പർ സമ്മാനമായിട്ട് ഒരു മാസത്തേക്കുള്ള അൽമറായ കാസിൻ്റെ ഒരു കിടിലൻ കാറ് ഒരു മാസ കാലയളവിലേക്ക് യാതൊരു ചിലവില്ലാതെ ഓടിച്ച് നടക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള റെൻ്റേ കാർ സബ്സ്ക്രിപ്ഷൻ. ഇത് രണ്ടും നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ കേട്ടോളൂ. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമ, നമ്മളെല്ലാവരും പലതവണ കണ്ടാസ്വദിച്ചിട്ടുള്ള ഒരു സിനിമ, ആ സിനിമയുടെ ഗതി തന്നെ മാറുന്നത് മുംബൈയിൽ നിന്നും ഒരു മഞ്ഞ കളർ ടാക്സി കാർ നാട്ടിലേക്ക് എത്തുന്ന സമയത്താണ്. മാത്രമല്ല ആ കാറിന്റെ ഡ്രൈവറും ആ കാറിലെ യാത്രക്കാരനും ഒക്കെ എപ്പിക്കായിരുന്നു, കംപ്ലീറ്റ്ലി എപ്പിക്കായിരുന്നു.
1: ബോംബെ തെരുവിൽ ചീറി പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ?
2: ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങോർത്ത് തങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പഴ അവന്റെ ഒരു കഥാപ്രസംഗം
1: തല്ലേ, ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ?
2: നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടോ?
0: ഇത് എവർഗ്രീൻ ഡയലോഗാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ഡയലോഗാണ്. ആ മഞ്ഞ കളർ ടാക്സി ഓടിച്ച് വന്ന ആ ഡ്രൈവർ പറഞ്ഞ ഡയലോഗുകളും ആൻഡ് ആ ഡ്രൈവർക്ക് കിട്ടുന്ന കൗണ്ടറും ഒക്കെയാണ് കേട്ടോ. കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ആ ഡ്രൈവർ ഓടിച്ച കാറിലെ യാത്രക്കാരൻ്റെ പേര് ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിസ്സാരമായിട്ട് ഉത്തരങ്ങൾ അറിയിക്കും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ മനസ്സിലായെങ്കിൽ, ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 സ്വന്തമാക്കാം അൽമറായ കാസിന്റെ ഒരു കിടിലൻ കാർ ഒരു മാസത്തേക്കുള്ള റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ ആയിട്ട്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
4: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
5: ബ്രോട്ട് യു ബൈ അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി യു എ ഇ സിൻസ് 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Aksha Arts avadharippikkunnu Raathingal Poothali Chaarthi.
0: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
0: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത

0: മ്യൂസിക്കൽ നൈറ്റ്.
1: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
1: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
0: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .ae. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
9: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഈ ടൈം ട്രാവൽ എന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ വിശ്വാസമുണ്ടോ? കാരണം ശാസ്ത്രലോകം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഒരു വികാസം പ്രാപിച്ചു തുടങ്ങിയ ഘട്ടം മുതൽ പലതരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമായി മാറിയിട്ടുള്ള വിഷയങ്ങളിലൊന്നാണ്. ആൻഡ് ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ, ഈവൻ ദോ ലോകത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ള അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലെയുള്ള സിനിമകളിൽ പോലും അത്രമാത്രം ടൈം ട്രാവലിനെ കുറിച്ചിട്ടും സമയത്തിനിടയിലൂടെയുള്ള സഞ്ചാരത്തെക്കുറിച്ചും ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കുമുള്ള സഞ്ചാരത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സംഗതി പോസിബിൾ ആണെന്നും അല്ലെന്നും ഒക്കെയുള്ള പലതരം ചർച്ചകൾ സജീവമാണ്. പക്ഷേ എന്നാലും ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുവരെയും ആരും സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള രീതിയിലേക്ക് സമയത്തിലൂടെ ആ ഒരു യാത്ര നടത്തിയിട്ടില്ല, ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും നടത്തിയിട്ടില്ല ഫിസിക്കൽ ഫോമിൽ എന്നുള്ളത് തന്നെയാണല്ലേ. പക്ഷേ ശരിക്കും അതിന് പോലും ഒരു അപവാദമാവുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. 2036 നിന്നും ടൈം മെഷീൻ ഉപയോഗിച്ച് വന്ന ഒരാൾ എന്നുള്ള ഒരു ഒരു അനൗൺസ്മെന്റും ആൻഡ് ഒരു അവകാശവാദവും ഒക്കെ ആയിട്ട് ഒരാൾ ചരിത്ര രേഖകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. സയന്റിസ്റ്റ് ഒന്നും ആദ്യം അത് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളെയും വെച്ച് നോക്കുന്ന സമയത്ത് അത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇന്റർനെറ്റ് ലോകത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒരു ടൈം ട്രാവലറുടെ കഥയാണ് 2000 കേട്ടോ. ജോൺ ടിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ഒരു ഓൺലൈൻ ഫോറങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ട് ലോകം തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. 2036 നിന്നുള്ള ഒരു സൈനികനാണ് താനെന്നും ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയിട്ട് 1975 പോയതാണെന്നും തിരികെ പോകുന്ന വഴിയിൽ 2000 ഒന്ന് ബ്രേക്ക് എടുത്തതാണെന്നും ഒക്കെയാണ് അന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1975 ഒരു പഴയ IBM കമ്പ്യൂട്ടർ സ്വന്തമാക്കാനാണ് താൻ വന്നതെന്നും ഭാവിയിൽ ഒരു വലിയ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ അത് ആവശ്യമാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ ടൈം മെഷീന്റെ ചിത്രങ്ങളും അതിന്റെ പ്രവർത്തന രീതിയും അദ്ദേഹം ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാറിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത രീതിയിലായിരുന്നു ആ ഒരു ഉപകരണം. അതായത് നമ്മളിപ്പോൾ ഈ അവഞ്ചേഴ്സിന്റെ സിനിമയിലൊക്കെ കണ്ട പോലെയുള്ള ഒരു ചെറിയ സംവിധാനം, ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് സത്യമായി ഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ പല പ്രവചനങ്ങൾക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം ആക്ച്വലി ഒരു ടൈം ട്രാവലർ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ ലോകത്ത് ആരൊക്കെയോ ഇത്തരത്തിൽ സമയത്തിനിടയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ള തരത്തിലേക്ക് ശാസ്ത്ര നിഗമനങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില യുദ്ധങ്ങളെക്കുറിച്ചിട്ടും ബഹിരാകാശ പര്യവേഷണങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം അന്ന് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അത്ര 2001 അദ്ദേഹം ഒരു അവസാന സന്ദേശം കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാലഘട്ടത്തിലേക്ക്, അതായത് 2036 മടങ്ങി പോവുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ചിട്ട് യാതൊരു വിവരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പലരും അന്വേഷിച്ചെങ്കിലും ജോൺ ടിറ്റർ എന്ന പേരിൽ ഒരാളെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് അദ്ദേഹം പങ്കുവച്ച പല ചിത്രങ്ങളിലെയും സാങ്കേതിക വിദ്യകൾ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ചിപ്സെറ്റുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ളവയായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ ലോകം ഇത്തരത്തിൽ പുരോഗമിക്കപ്പെടും എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഭാവിയിൽ നിന്ന് വന്നൊരാൾ തന്നെ ആയിരിക്കുമോ എന്നുള്ളതുൾപ്പെടെയാണ് പലതരത്തിലുള്ള കോൺട്രവേഴ്സി ചർച്ചകളൊക്കെ ഇങ്ങനെ പലയിടത്തും നടക്കുന്നത്. പക്ഷേ എൻ്റെ സംശയം അതല്ല, അങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ, അങ്ങനെ സമയത്തിൻ്റെ ഇടയിലൂടെ ടൈം ട്രാവൽ പോസിബിൾ ആവുകയായിരുന്നെങ്കിൽ വേറെയും ഒരുപാട് പേര് വരേണ്ടതല്ലേ. ഇപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഇപ്പോൾ 2100 2200 ഒക്കെ ടൈം ട്രാവൽ പോസിബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ കാലത്തിലേക്ക്, അവരുടെ പാസ്റ്റിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തേക്കൊക്കെ അവർ വരേണ്ടതല്ലേ. അങ്ങനെ ആരും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ മനുഷ്യനെ കൊണ്ടത് സാധ്യമാവില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതിയിരിക്കാൻ കേട്ടോ. പക്ഷേ ഇങ്ങനെയും ചില സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്താണ് ലോകം വീണ്ടും ഇത്തരം കോൺട്രവേഴ്സി തിയറീസിന്റെ പിറകെ പിന്നെയും പോകുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Aksha Arts avadharippikkunnu Raathingal Poothali Chaarthi.
3: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
3: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
2: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
4: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20th തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
3: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
2: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
4: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
11: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
3: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket,
2: and even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇങ്ങനെ കടന്ന് കണ്ണോടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു റീലിൽ നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ഒരു റീൽ ഇങ്ങനെ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. പിന്നെ കുറേ നേരം നമ്മളത് കണ്ടിരിക്കും, അല്ലെങ്കിൽ ആ പേജിലൊക്കെ പോയിട്ട് പലതരത്തിൽ നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. അതൊരു സ്ഥിരം പാറ്റേണായി മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാട്ടിലേക്ക് ലീവിന് പോകാനുള്ള സമയമായിട്ടുണ്ടെന്ന്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ഓണം സമയത്തൊക്കെ ആണെങ്കിൽ കുറേ പേര് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ പലതരം സാഹചര്യങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടാകും. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ് നാട്ടിൽ പോയിട്ട് തിരികെ വരാനുള്ള റിട്ടേൺ ടിക്കറ്റ്. നമ്മുടെ ഹോം 92.2 FM അക്ബർ ട്രാവൽസും ചേർന്ന് ഈ ഒരു ആനിവേഴ്സറി വേളയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി നൽകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മാനം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലൂസ് ഞാൻ പറയും, അതിൽ നിന്നും ആ സ്ഥലം ഏതാണെന്ന് ഗസ് ചെയ്ത് കൃത്യമായിട്ടൊന്ന് അറിയിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ഥലം, ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ സ്ഥലം, കേരളത്തിലെ സ്ഥലം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസിൽ ഒന്നാണ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻസിൽ ഒന്നാണ് ഈ ഒരു സ്ഥലം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം വരുന്നത്. 3 നദികൾ സംഗമിക്കുന്ന പ്രദേശം എന്ന പ്രത്യേകതയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിന് പിറകിലുള്ളത്. പേര് പിറകിൽ ഈ സ്ഥലത്തിൻ്റെ പേര് 3 നദികൾ സംഗമിക്കുന്ന സ്ഥലം എന്നുള്ളതുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ തണുത്ത കാലാവസ്ഥയും മഞ്ഞുമൂടിയ പ്രഭാതങ്ങളും ഒക്കെ സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കാറുണ്ട്. നീലക്കുറഞ്ഞു പൂക്കുന്ന സമയത്ത് ഈ മലനിരകൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. വിശാലമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്, ആനമുടി പോലെയുള്ള ഉയരം കൂടിയ മലനിരകളൊക്കെ ഇതിൻ്റെ സമീപത്താണ് ഉള്ളത്. മനസ്സിലായി കാണുമല്ലോ, ഇത്രയൊക്കെ ക്ലൂസ് മതി. കേരളത്തിലെ ഏറ്റവും പ്രധാന ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആ ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അപ്പം ഉത്തരം അറിയാമെങ്കിൽ, ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങളൊന്ന് അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് മെസ്സേജ് അയച്ചോ, സ്വന്തമാക്കിക്കോ, നാട്ടിലേക്ക് പോയിട്ട് തിരികെ വരാനുള്ള റിട്ടേൺ ടിക്കറ്റ്സ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
11: മഴയിലും വെയിലും കൂട

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR Exalogic Kesa, ED നിർദ്ദേശം ഗൗരവത്തോടെ കാണുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ പാക് നാവികസേന കപ്പലിടിച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാന്റെ കപ്പൽ വന്നിടിച്ചു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലാണ് സംഭവം. പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ കപ്പലിലാണ് പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ വന്ന് ഇടിച്ചത്. അന്താരാഷ്ട്ര മേഖലയിൽ നാവികസേനാ കപ്പലുകളുടെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കണമെന്ന ധാരണ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ഇന്ത്യ ആരോപിച്ചു. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ഈ വർഷം മാർച്ചിൽ ബോർഡ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ നടത്താൻ CBSE തീരുമാനം. 40 വിഷയങ്ങളിലാണ് പരീക്ഷ വീണ്ടും നടത്തുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. യു എ, ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നേരത്തെ പരീക്ഷ റദ്ദാക്കിയപ്പോൾ പ്രത്യേക മൂല്യനിർണയ രീതി വഴിയാണ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ട് ചാനലിന്റെ ഉടമയായ ആന്റോ അഗസ്റ്റിൻ ഒരു ചടങ്ങിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് പരാതിക്ക് അടിസ്ഥാനം. കർണാടകയിലെ ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഖ്യമന്ത്രി രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്തതായുള്ള രേഖയുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നാണ് ആന്റോ പറഞ്ഞിരുന്നത്. CMR എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ഗൌരവത്തോടെ പരിശോധിച്ചു വരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനെ രാഷ്ട്രീയ കോണിലൂടെയല്ല കാണുന്നതെന്നും നിയമപരമായ ഒരു കാര്യമെന്ന നിലയ്ക്കാണ് സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ED കണ്ടെത്തിയ ഡയറിയെക്കുറിച്ച് പി എ മുഹമ്മദ് റിയാസും പിണറായി വിജയനും പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ ഉത്തരവാദിത്തം പാവം ഗോവിന്ദന്റെ തലയിലും വോട്ട് ചെയ്ത ജനങ്ങളുടെ തലയിലും ഇടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. CPM വിശാല സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ആലോചിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പവർകട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിൽ എത്താനാകും. പുതിയ വൈദ്യുതി നയത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള സമയത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ചാനലിൽ പരിശോധന നടത്തിയതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടികൾ സർക്കാർ നയത്തിന്റെ ഭാഗമല്ലെന്നും പോലീസ് നടപടിയുടെ ഭാഗം മാത്രമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കായിക വകുപ്പ് റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയതായി അറിയില്ല. ആ ചാനലിൽ തന്നെയാണ് റെയ്ഡിന്റെ വാർത്ത കണ്ടതെന്നും മുഖ്യമന്ത്രി. റെയ്ഡ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി ഒ ജെ ജിനേഷ്. സ്പോൺസറുടെ ഭാഗത്തുണ്ടായ അട്ടിമറിക്കെതിരെയാണ് അന്വേഷണം. മെസ്സിയെ കൊണ്ടുവരുന്നതും സ്റ്റേഡിയം നവീകരിക്കലും മാധ്യമ പ്രവർത്തനമല്ലെന്നും മന്ത്രി. കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തോടും മാധ്യമ പ്രവർത്തകരോടും വാർത്തയുടെ പേരിൽ ഒരു നടപടിയും എടുക്കില്ലെന്ന് കായികമന്ത്രി. റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വയനാട് വാഴവറ്റയിലെ കുടുംബ വീട്ടിലെ പരിശോധനയിൽ എക്സൈസ് 1 മദ്യശേഖരം പിടിച്ചെടുത്തു. 60 കുപ്പി മദ്യമാണ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ആന്റോ അഗസ്റ്റിനെതിരെ അബ്കാരി നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും. കേരളത്തിൽ വ്യക്തികൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് 3 ലിറ്ററാണ്. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരിവിഹിതം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അരിവിഹിതം 5 കിലോ വരെ ഉയർത്തുന്നത് പരിഗണനയിൽ. കുറഞ്ഞ വിഹിതം കാരണം റേഷൻ വാങ്ങാത്തവരുണ്ട്. അരിവിഹിതം കൂട്ടുന്നത് അരിവില നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. PSC പരീക്ഷാ തട്ടിപ്പന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ PSC ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേക പരിരക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കമ്മീഷൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. അതേസമയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന PSCയുടെ നിലപാടിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറാനുള്ള തീരുമാനം സ്വയം എടുത്തതെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുകളിൽ മാറിയാൽ മാത്രമേ പുതിയ ആളുകൾക്ക് വരാൻ കഴിയൂ. മാറാൻ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഔപചാരികമായ ഏകസ്വരമല്ല വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടത്. ഭരണകാലത്ത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കുറവ് വന്നു. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകങ്ങളുടെ മേൽ പിടിയുണ്ടെന്നും തോമസ് ഐസക്. CMR എക്സാലോജി കേസ്. ED നൽകിയ സുപ്രധാന മൊഴി പിൻവലിക്കാൻ CMR ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. CMR ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K.സുരേഷ്കുമാർ, ചീഫ് ജനറൽ മാനേജർ P.സുരേഷ്കുമാർ എന്നിവരാണ് മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലം നൽകിയത്. പാലാ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF UDF വിമത സഖ്യത്തിന് ജയം. UDFന്റെ വിമത സ്ഥാനാർത്ഥി ബിജു മാത്യൂസ് ആണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കിലിന് 11 വോട്ടുകളുമാണ് ലഭിച്ചത്. അതേസമയം UDF വിമത കൌൺസിലർ ടോണി തൈപ്രമ്പിൽ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരള കോൺഗ്രസ് എമ്മും പുതിയ വൈസ് ചെയർപേഴ്സണും തമ്മിൽ കുതിര കച്ചവടമാണെന്ന് ടോണി വിമർശിച്ചു. പാർലമെന്റ് മാർച്ച് നടത്താൻ ഒരുങ്ങി CITU. December 1 തൊഴിലാളികളെ അണിനിരത്തി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കും. പുതിയ ലേബർ കോഡ് പിൻവലിക്കുക, എല്ലാ ഇന്ത്യൻ തൊഴിലാളികൾക്കും 42,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാകും മാർച്ച് നടത്തുക. പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമിട്ട് ഹൂദി വിമതരുടെ ആക്രമണ ശ്രമമെന്ന് സൌദി. എന്നാൽ ആക്രമണ ശ്രമം സൌദി വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽമാൽക്കി. മക്ക, ജിദ്ദ, തൈഫ് തുടങ്ങിയ സൌദിയുടെ പടിഞ്ഞാറൻ തീര നഗരങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് മക്കയിൽ വ്യോമാക്രമണ ഭീഷണി അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആക്രമണത്തെ രൂക്ഷമായി അപലപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സംഘടന. ബാബൽ മന്ദബ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹൂദികൾ ചെങ്കടലിലൂടെയുള്ള സൌദി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സൌദി അറേബ്യയിലേക്കുള്ള യാത്ര അമേരിക്കൻ പൌരന്മാർ ഒഴിവാക്കണമെന്ന US സർക്കാരിന്റെ നിർദ്ദേശം. യമൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശം. സൌദി അറേബ്യയിലെ ഖമീസ് മുഷേദ്, അബ്ഹ, ത്വാഫ് എന്നീ നഗരങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂദികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് UAE. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ സൌദിയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിക്ക് വിടവാങ്ങൽ മത്സരമൊരുക്കി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. October 6 ബെനിനെതിരായ മത്സരത്തിൽ മെസ്സി അർജന്റീനിയൻ കുപ്പായത്തിൽ കളത്തിലിറങ്ങും. മെസ്സിയുമായി സംസാരിച്ച ശേഷമാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ബോർഡിന്റെ അറിയിപ്പ്. ICC T20 റാങ്കിംഗിൽ കുതിച്ച് ഇന്ത്യൻ താരങ്ങൾ. ബാറ്റർമാരിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളും സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ബൌളർമാരുടെ റാങ്കിംഗിലും നേട്ടമുണ്ടാക്കി. ബാറ്റർമാരിൽ ഇഷൻ കിഷൻ ഒന്നാമതും അഭിഷേക് ശർമ്മ രണ്ടാമതുമാണ്. സഞ്ജു വി സാംസൺ 30 സ്ഥാനത്ത്. സഞ്ജു റാങ്കിംഗിൽ 4 സ്ഥാനം മെച്ചപ്പെടുത്തി. അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരം റാഷിദ് ഖാനാണ് ബൌളർമാരിൽ ഒന്നാമൻ. 744 പോയിന്റാണ് റാഷിദ് ഖാൻ ഉള്ളത്. 736 പോയിന്റുമായി പാക് സ്പിന്നർ അബ്രാർ അഹമ്മദ് രണ്ടാമതും 710 പോയിന്റോടെ ഇംഗ്ലീഷ് സ്പിന്നർ ആദിൽ റഷീദ് മൂന്നാമതും. T20 ബൌളർമാരുടെ റാങ്കിംഗിൽ വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അസ്ദീപ് സിംഗ് എന്നിവർ മുന്നേറി. വരുൺ ചക്രവർത്തി 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 5th, ബുംറ 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 10th റാങ്കിൽ എത്തി. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിലെ VIP പാക്കുകൾ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. September 21 മുതൽ 25 വരെ പ്രീ ഓർഡറുകൾ ലഭ്യമാകും. September 26 മുതൽ കൊക്കകോള അരീന വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഇവ ബുക്ക് ചെയ്യാം. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ ടെക്നോളജി. വളർന്നു കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുമോറും അതിന്റെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ദോഷങ്ങൾ സൃഷ്ടിക്കാം, അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബി അല്ലെങ്കിൽ ലോകമെമ്പാടുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതിൽ ഈ ഒരു AIയുടെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യമല്ലേ. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം കണ്ടു കാണും ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കിടയിൽ തന്നെ വന്നുപോയിട്ടുള്ള എത്രയധികം ഡീപ്പ് ഫേക്ക് വീഡിയോസ് ആണെന്ന്. നമുക്ക് പ്രിയങ്കരായിട്ടുള്ള, നമുക്ക് പ്രിയപ്പെട്ട പല നടീനടന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റു തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റ് സാധാരണക്കാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ മോർഫിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതിൻ്റെ എത്രയോ എക്സ്ട്രീം വേർഷനിലേക്ക് ഇന്ന് കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ ഇന്നത്തെ ആ ടെക്നോളജി അനുസരിച്ച് കാര്യങ്ങൾ കൈമാറി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈമറിഞ്ഞ് കൈവിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ. ഇപ്പോൾ റിയൽ ഏത് ഫേക്ക് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ, നമ്മുടെ സൈബർ ഇടങ്ങൾ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയിലൂടെ തന്നെ ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ നമ്മുടെ ദുബായിയുടെ ഒരു AI മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഡീപ്പ് ഫേക്ക് വീഡിയോകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദുബായിയുടെ AI മോഡലായിട്ടുള്ള സറാബ് വരാൻ വേണ്ടി പോകുന്നത്. ഡീപ്പ് ഫേക്ക് വീഡിയോസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ദുബായ് പുതുതായിട്ട് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങൾ ഒരു തരത്തിലും വഞ്ചിതരാകരുത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു തരത്തിലും ഒരാൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത്, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രോഗ്രസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതേ സമയത്ത് അതിനൊരു ഭീഷണിയായി കാണേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതൊരു വലിയ ഗതികേടാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സറാബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു മോഡൽ. വീഡിയോയിലെ ഡീപ്പ് ഫേക്ക് ചെയ്തിരിക്കുന്ന മുഖഭാവങ്ങളൊക്കെ തന്നെ ഹീറ്റ് മാപ്പിലൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു വർഷം അവസാനത്തോടെ മോഡൽ പുറത്തിറക്കാനാണ് ദുബായ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സെന്റർ ഇപ്പോൾ പദ്ധതി ഇടുന്നത് കേട്ടോ. 91% കൃത്യതയാണ് ഈ ഒരു മോഡലിനുള്ളത് എന്നും അതോറിറ്റീസ് ഒക്കെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും ടെക്നോളജിയെ മിസ്യൂസ് ചെയ്യുന്നവർക്ക് മുന്നിലേക്ക് ഒരു എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നവർക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട്, ആ മിസ്യൂസ് ചെയ്യുന്ന അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനമായിട്ട് നമുക്ക് ദുബായിയുടെ AI മോഡൽ സറാബിനെ കാണാവുന്നതാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: PR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Aksha Arts avadharippikkunnu Raathingal Poothali Chaarthi.
2: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
1: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
1: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്തിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർട്ട് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന്
5: ലിസ്ണേഴ്സ്,
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യുഎഇയിലെ സംഗീത പ്രേമി
3: കൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

നല്ല ഹിറ്റായിട്ടൊരു മലയാള സിനിമയോ സൗത്ത് ഇന്ത്യൻ സിനിമയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ചർച്ചാ വിഷയമായി മാറിക്കഴിയുമ്പോഴേക്കും അപ്പോൾ വരുന്ന ഒരു ഒരു ഒരു പോസ്റ്റുകൾ അല്ലെങ്കിൽ അപ്പോൾ വരുന്ന ഒരു ചർച്ചയാണ് ഇതുപോലൊരു ഹോളിവുഡ് സിനിമ, ഇതുപോലൊരു ഇംഗ്ലീഷ് സിനിമ ആക്ച്വലി വന്നിട്ടുണ്ട്, ഇതാ ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആൻഡ് അങ്ങനത്തെ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ. എന്നാൽ അതിനൊരു അപവാദമായിട്ട് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഹോളിവുഡിൽ ഒരു റീമേക്ക് ഒരുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. പലപ്പോഴും നമുക്കറിയാം നല്ല ഒരുപാട് ഹോളിവുഡ് സിനിമകളുടെ മികച്ച സൃഷ്ടികൾ മലയാളത്തിലും ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒക്കെ അവർ കൃത്യമായിട്ട് തന്നെ, അതായത് അതിൻ്റെ സിനിമയെ കംപ്ലീറ്റ്ലി എടുത്ത് റീമേക്ക് ചെയ്യാതെ അതിൻ്റെ ആശയത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായിട്ട് റീമേക്ക് ചെയ്ത അല്ലെങ്കിൽ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ ഒരു വ്യത്യസ്ത പരിപാടിയായിട്ട് മാറുകയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു തമിഴ് സിനിമ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കേട്ടോ. സംഭവം പടം ഏതാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? പടം വേറൊന്നുമല്ല, രണ്ടു വർഷത്തിന്

0: മുൻപ് റിലീസായി, എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത പടം. വിജയ് സേതുപതിയുടെ ഗംഭീര പെർഫോമൻസ് കണ്ട ഒരു പടം മഹാരാജ. മഹാരാജയാണ് ഹോളിവുഡിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യത്തെ തമിഴ് ചിത്രം എന്ന ലേബലിലാണ് മഹാരാജയുടെ ഹോളിവുഡ് റീമേക്ക് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ ഒരു കാര്യം ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ദിരൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇങ്ങനെ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു കാര്യം അവർ തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്, സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ. ഏതായാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വലിയ പൊന്തുപോലെ തന്നെയാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാത്തി.
2: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
1: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
1: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്തിങ്കൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
3: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
9: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
1: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket,
1: and even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: തമിഴ് സിനിമയിൽ നിന്നും ഒരു സിനിമ ഭയങ്കര റെക്കോർഡ് കളക്ഷൻസ് ഒക്കെ വേദിച്ചുകൊണ്ട് തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണ്ടാടി എന്ന് പറയുന്ന പടം നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കോമഡി കൈകാര്യം ചെയ്യുന്ന നടനായിരുന്ന സൂരി നായകനായിട്ടെത്തിയിട്ടുള്ള സിനിമയാണ്. സൂരി കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ ഒരു 4-5 വർഷത്തിലേറെയായി അദ്ദേഹം വിടുതല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഗംഭീര നായകൻ വേഷങ്ങൾ ചെയ്തു. ആൻഡ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ തമിഴിൽ പോയിട്ട് വില്ലനായിട്ട് അഭിനയിച്ചൊരു പടമുണ്ടല്ലോ, എന്താ പടത്തിൻ്റെ പേര്? ഗരുഡൻ. ഗരുഡനിൽ ഉൾപ്പെടെ അദ്ദേഹം സൂര്യ ആയിരുന്നു നായകൻ. അപ്പോൾ സൂര്യ ഒരു കംപ്ലീറ്റ് നായകൻ ഇറയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ സൂര്യയുടെ ഒരു വലിയ വിജയമായിട്ട് മണ്ടാടി എന്ന സിനിമ മാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അദ്ദേഹമല്ല, അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് ചെന്നൈ നഗരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വില കൂടിയ BMW കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ചില പെർട്ടിക്കുലർ കെട്ടിടങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം കാറിലൊക്കെ നമ്മൾ ഇരിക്കുമല്ലോ, ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം കാല് താഴ്ത്തിയിട്ട് ഒരു നിമിഷം പുറത്തേക്കൊന്ന് നോക്കിയിട്ട് ഒരു ബഹുമാനത്തിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് അദ്ദേഹം കാണിക്കാറുണ്ടെന്ന്. അത് ഏതെങ്കിലും ആരാധനാലയം വരുന്ന സമയത്തൊന്നുമല്ല, ഒരു സാധാരണ കെട്ടിടം. ചിലപ്പോൾ ആ കെട്ടിടത്തിൽ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, IT കമ്പനികളുള്ള കെട്ടിടമായിരിക്കാം. അപ്പോൾ എന്താ സംഗതി എന്ന് പുള്ളിക്കാരനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് വേറൊന്നുമല്ല, കഴിഞ്ഞ 10-25 വർഷമായി അദ്ദേഹം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായും കൊമേഡിയനായിട്ടും പല വേഷങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അതിന് മുൻപേ സിനിമയോടുള്ള ആഗ്രഹം മൂലം പിന്നെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ദാരിദ്ര്യാവസ്ഥയൊക്കെ കാരണം 6-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ചെന്നൈയിലേക്ക് എത്തി താൻ ആദ്യം ചെയ്തിരുന്ന ജോലി കൺസ്ട്രക്ഷൻ തൊഴിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് താൻ ഈ കാണുന്ന പല കെട്ടിടങ്ങൾക്കും വേണ്ടിയിട്ട് ചുമടെടുത്തിട്ടുണ്ട്, കല്ല് പൊട്ടിച്ചിട്ടുണ്ട്, കട്ട ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്തിരുന്ന ആ ഒരു കെട്ടിടങ്ങളാണ് എനിക്ക് ആദ്യത്തെ വിദ്യാഭ്യാസം, ഈ നഗരം എന്താണെന്നും ജീവിതം എന്താണെന്നുമുള്ള ആദ്യ പാഠങ്ങൾ എനിക്ക് പകർന്നു നൽകിയത്. അപ്പോൾ അതിനോടുള്ള ബഹുമാന പുരസരമാണ് ഞാൻ അത് എത്തുന്ന സമയത്ത് ആ കെട്ടിടങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ചെറിയ റെസ്പെക്ട് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ എടുക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇന്നിപ്പോൾ പലപ്പോഴും പല തരത്തിലുള്ള സഫറിങ്ങിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ ട്രസ്റ്റ് മീ, നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരാൾക്കും ദ്രോഹം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ വഴിയിൽ വിജയം കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നല്ല നല്ല സ്റ്റോറീസ് കാണുന്ന സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാം, അതൊരു വലിയ പ്രതീക്ഷയാണ്. ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും അത് സംഭവിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില കഥകൾ നമുക്ക് പകർന്നു നൽകുന്ന ആത്മവിശ്വാസവും കോൺഫിഡൻസും വളരെ വലുതാണ്. ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വിജയം, ആ ഒരു സക്സസ് കുറച്ച് ഡിലേഡ് ആയിരിക്കാം എന്ന് കരുതി അതൊരിക്കലും സംഭവിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമില്ല, സംഭവിച്ചിരിക്കും. ക്ഷമയോടെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിട്ടു പോവാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്തായാലും ആ ഒരു മെസ്സേജോടുകൂടി ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്തിങ്കൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പിസ്റ്റൾ നമ്പർ 1634727.
10: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
11: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
10: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
0: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
10: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
12: ഞാൻ കാത്തിരിക്കും.
13: You are listening to Home.

0: Home 92.2 FM. Home is a feeling. അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
0: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
0: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
2: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 തീയതി ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
1: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
0: രാത്തിങ്കൾ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
2: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന്
4: ലിസ്നേഴ്സ്,
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്തിങ്കൾ പൂത്താലി ചാത്തി.
2: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
1: ഉച്ചയ്ക്ക് 12 മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
2: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
1: വൈകിട്ട് 6 മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
2: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
3: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന്
5: ലിസ്ണേഴ്സ്,
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

You're listening to Home 92.2 FM. Home is a feeling.